നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 8, ജൂലൈ 24, വെള്ളിയാഴ്ച. ആദ്യമായി സുപ്രഭാതം.

നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് KS ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: കുറെ നാളുകൾക്ക് മുമ്പ് അമേരിക്കയിലെ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ഒരു അന്വേഷണം നടക്കുകയുണ്ടായി. ഇന്ത്യക്കാരനായ ഒരു എഞ്ചിനീയർ, അദ്ദേഹം IIT മദ്രാസിൽ നിന്ന് പഠിച്ച ആളായിരുന്നു. അദ്ദേഹം നല്ല വിജയമായിരുന്നു എല്ലായ്പ്പോഴും. എല്ലാത്തിലും അദ്ദേഹം ഒന്നാമനായിരുന്നു. സ്കൂൾ മുതൽ അദ്ദേഹം ഏർപ്പെട്ട എല്ലാ മേഖലകളിലും ഒന്നാമനായിട്ട് അദ്ദേഹം വളർന്നു. അങ്ങനെ IIT പാസ്സായതിന് ശേഷം വീണ്ടും അമേരിക്കയിലെ പഠിക്കുവാനായിട്ട് അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അദ്ദേഹം അവിടെ പോയി പഠിച്ചു. അദ്ദേഹം അവിടെയും നല്ല നിലയിൽ വിജയിച്ചു. നല്ല ഒരു ജോലി അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം വിവാഹം കഴിച്ചു. വളരെ സാമ്പത്തികമായ നല്ല നിലയിൽ അദ്ദേഹം കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന് വലിയ വീട്, വലിയ വാഹനങ്ങൾ എന്ന് വേണ്ട എല്ലാം, സാമ്പത്തികമായ നിലയിൽ എല്ലാം ഉച്ചകോടിയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് അമേരിക്കയിലെ ഒരു സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ അനേകരുടെ ജോലി പോവുകയും ഒക്കെ ചെയ്ത ഒരു സമയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി ആ സമയത്ത് നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ലോണ് അദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റാതായിട്ട് വന്നു. അദ്ദേഹം അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹവും ഭാര്യയും കുടുംബവും അവരെ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഈ അന്വേഷണത്തിലെ പഠനത്തിലെ അവർ കണ്ടെത്തിയ ഒരു കാര്യം, ജീവിതത്തിൽ ഒരിക്കൽ പോലും പരാജയം എന്താണെന്ന് അറിയാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു രീതിയായിരുന്നു. അദ്ദേഹം ഒരിക്കലും രണ്ടാമനായിരുന്നില്ല, എപ്പോഴും ഒന്നാമനായിരുന്നു. ജീവിതത്തിലെ പരിവരിത്ത യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ നമ്മൾ നേരിടും? ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ പകുതി പോലും ശമ്പളമോ ബുദ്ധിയോ ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യരെ അവർ ജീവിക്കുന്നു. സാമ്പത്തികമായിട്ട് അവർക്കെല്ലാം ഉള്ളതുകൊണ്ടല്ല, കടക്കണി ചിലപ്പോൾ കണ്ടെന്ന് വന്നേക്കാം, എങ്കിലും അവർ ജീവിക്കുകയാണ്. ഈ ഒരു സമ്മർദ്ദം ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് നമ്മൾ ഒന്നാമനാവണം, ഒന്നാമനാവണം, ഒന്നാമനാവണം എന്ന് മാത്രമല്ല പറയേണ്ടത്. ഇനി അഥവാ രണ്ടാമനോ മൂന്നാമനോ തോൽക്കുകയോ ചെയ്താലും അതിൽ നിന്ന് പാഠം പഠിക്കുവാനും ആ വികാരത്തെ ഉൾക്കൊള്ളാനും, തോൽക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കപ്പെടുന്നു എന്നുള്ളതായ ഒരവസ്ഥയിൽ അവയെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ശേഷി ഓരോ വിദ്യാർത്ഥിയും ഓരോ കുട്ടിയും ഓരോ മകനും മകളും നേടിയെടുക്കേണ്ടതാണ്. അതിന് നമ്മളുടെ ഒരു സമർപ്പണവും നമ്മളുടെ ഒരു പിന്തുണയും ഈ കുട്ടികൾക്ക് ആവശ്യമാണ്, വരും തലമുറയ്ക്ക്. ആയതുകൊണ്ട് എനിക്ക് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് പറയാനായിട്ടുള്ളത്, ജയവും പരാജയവും ഒക്കെ വന്നും പോയിരിക്കും, ജീവിതമാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ ജീവിതത്തിലെ നമ്മൾ വിജയിക്കാനായി, ജീവിതത്തിൽ നമ്മൾ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിൽ നമുക്ക് രൂപീകരണം, രൂപാന്തരീകരണം നമുക്ക് സംഭവിക്കണം. നമ്മുടെ സ്കൂളുകളിലെ വിദ്യാഭ്യാസവും അവിടെയുള്ള എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങളും ഇപ്രകാരം നമ്മുടെ സമീകൃതമായ സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അത് എല്ലാം പ്രധാനപ്പെട്ടതാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, അവിടെ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതായത് തൊഴിൽ പഠിപ്പിക്കുക, നമുക്ക് തയ്യല്, ബുക്ക് ബൈൻഡിങ്, അതുപോലെ ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. അത് വലിയൊരു സന്ദേശമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പ്രവൃത്തി പരിചയം എന്നത് ഇന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വളരെ ആവശ്യമാണ്. എല്ലാ ജോലിയും അത് നന്മയാണ്, ശ്രേഷ്ഠമാണ്. നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രമല്ല അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുക, മറിച്ച് നമ്മൾ ഏതൊരു കാര്യവും അത് സന്തോഷത്തോടും വിശാലതയോടും കൂടി ചെയ്യുവാൻ നാം പരിശ്രമിക്കണം. ഈ കുടുംബത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ഒരാഘാതം, സാമ്പത്തികമായ പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഒരിക്കൽ പോലും തോറ്റിട്ടോ രണ്ടാമനോ ആവാനായിട്ടിടയാകാതിരുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാവുന്നതിലപ്പുറമായ വലിയ ഭാരമായിരുന്നു. അത് എത്ര കുടുംബങ്ങളെയാണ് ഭാരപ്പെടുത്തിയത്, അതെത്ര മനുഷ്യരെയാണ് തങ്ങളുടെ ജീവിതം അതുവഴിയായിട്ട് നഷ്ടപ്പെടുത്തിയത്. ഒരുപക്ഷെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം നമ്മുടെ സമൂഹത്തിന് മൊത്തമായിട്ട് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുത്തേനേമായിരുന്നു. ആയതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേറൊരനുഭവം വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് നമ്മൾ ആർജിക്കണം. എല്ലാം സമീകൃതമായിട്ട് വരുമ്പോഴാണ് നമ്മൾ വളർന്നു, നമ്മൾ പക്വതയാർന്നു എന്ന് പറയുക. ഒരു ചെടി അത് പക്വതയാകുന്നത് അത് എപ്പോഴും അത് തണലിൽ നിന്നാൽ ശരിയാവില്ല, അത് വെയിലത്ത് നിൽക്കണം, അത് അല്പം വാടേണ്ടതുണ്ട്. അത് വാടിക്കഴിയുമ്പോൾ അത് വീണ്ടും അത് ബലം പ്രാപിക്കാനായിട്ട് ആകാശത്ത് നിന്ന് വീഴുന്ന മഞ്ഞുതുള്ളികളും മഴത്തുള്ളികളും അതിന് കരുത്താവും. എല്ലാം ഇങ്ങനെ മനുഷ്യജീവിതത്തിലെ ഈ പ്രധാനപ്പെട്ടതായ ഒരു അവസ്ഥാവിശേഷം, പരാജയം, അതിനെ നമ്മുടെ വളർച്ചയുടെ പടവുകളായി നാം നേരിടണം. ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, പരാജയമെന്നല്ല നമ്മളുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടിയെന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് നമ്മൾ ഒരു പക്ഷേങ്കിൽ അറ്റൻഡ് ചെയ്ത, നമ്മൾ പരിശ്രമിച്ചിട്ടും ഒരു പക്ഷേങ്കിൽ വിജയിക്കാതിരുന്ന ആദ്യ ആ ഒരു അനുഭവം. നമുക്ക് എല്ലാത്തിലും നന്മ കണ്ടെത്താൻ പരിശ്രമിക്കണം. എല്ലാം നമ്മുടെ ജീവിത അനുഭവങ്ങളാക്കുന്നത് വളരെ അനുഗ്രഹകരമാണ്. നമ്മെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സത്വചനം, 11:00 ഡയമണ്ട് ഡയലോഗ്സ്, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 1:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 4:00 റേഡിയോ കഫേ, 5:00 ട്രെൻഡിംഗ് വൺസ്, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 9:00 കരിയർ കോമ്പസ്, 9:30 നീലാമഴ, 10:00 സ്വീറ്റ് ഡ്രീംസ്.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മ രാമായണം.

0: അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം രണ്ടര മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക്ക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക്ക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവ് ചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽ കുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്രസിംഗിനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
0: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി TE സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണ നേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജംപ് താരം ആൻസി സോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായികാധ്യാപകർക്ക് നൽകുന്ന GV രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ KE ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം രാവിലെ 10 മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻരാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാം വീണ്ടും അറസ്റ്റിലായി. എസ് സി എസ് ടി കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്കോയിൽ പ്രൌഢജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാം രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പി ഐ ബി കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പി ഐ ബി കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. പി ഐ ബി കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ കെ ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ ബളേരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ഒ വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ എം എൽ എ പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം പി എസ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജന റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6:00 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് എസ് എഫ് ഐ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ

പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ എന്തായാലും ജൂലൈ 24 ഫ്രൈഡേ മോർണിംഗ് ആണ് ഇങ്ങനെ എല്ലാവരോടും ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സുമായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്പെഷ്യൽ ഡേയ്സിന് ആശംസകളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് വിളിക്കാം ടു ദ നമ്പർ 0469273033 എല്ലാ ദിവസവും നമ്മൾ ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലേ അത് മോർണിംഗ് ആവേണ്ട കാര്യമില്ല നമ്മൾ തലേ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും ഇന്ന് അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ നാളത്തെ ദിവസം ഇന്നുണ്ടായ പല കാര്യങ്ങളും ഉണ്ടാകരുത് അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടുണ്ടാകണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ പ്ലാനിങ്ങളൊക്കെ ഇപ്പോൾ സക്സസ് ആക്കാനുള്ള സമയമാണ് 7 മണിയായിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആകുമ്പോൾ ഇവിടെ ഗ്രീറ്റിംഗ് കാർഡ്സ് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് ഓരോ ദിവസവും ഓരോ പ്രത്യേകതകളുണ്ട് എല്ലാ ദിവസവും നമ്മൾ ആ ഒരു പ്രത്യേകതകളിലൂടെയാണ് ഓർമ്മിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അതായത് ഇന്നത്തെ ദിവസം എന്താണ് പ്രത്യേകത അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും ആ ഒരു സ്പെഷ്യാലിറ്റിയോട് അനുസരിച്ച് ഇപ്പം മേ ബി ഇന്നൊരു ദിവസം സ്മൈൽ ഡേ ആണെന്ന് സങ്കല്പിക്കുക സപ്പോസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക ഇന്ന് ഒരു പുഞ്ചിരിയോടെ തുടങ്ങണം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വഴിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോകുമ്പോൾ പരിചയമില്ലാത്ത ഒരാളൊക്കെ ഉണ്ടായാലും ഒരു ചിരി അല്ലേ വെറുതെ ഒരു ചിരി പങ്കുവെക്കണം എന്നൊക്കെ തോന്നാറുണ്ട് അപ്പൊ എന്തായാലും അതുപോലെ എല്ലാ ദിവസവും ഓരോരോ പ്രത്യേകതകളുണ്ട് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു പാട്ട് റെഡി ആയിട്ടുണ്ട് ആ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് കേൾക്കാം ദാവരുന്നു പാട്ട് കേട്ടോടെ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്,
1: ചെങ്ങന്നൂർ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ ഒരു ചെറിയ കാര്യം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, ഇന്ന് അതായത് ജൂലൈ 24 എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ ആണ്. വേറൊന്നുമല്ല, സെൽഫ് കെയർ ഡേ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ആചരിക്കുന്നത്. സെൽഫ് കെയർ ഡേ എന്താണ് ഒരു ഡേ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഡേ എന്നൊക്കെയല്ല ആലോചിക്കുന്നത്, എല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം. അതായത് നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും ഫാമിലിയുടെ ആണെങ്കിലും കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കുന്നത് അല്ലേ. എങ്കിൽ നമ്മൾക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ഇന്നാണ്. നമ്മുടെ കാര്യങ്ങൾ ഓർമ്മിക്കാനും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ട എന്തൊക്കെയാണെന്നൊക്കെ ആലോചിച്ച് കണ്ടുപിടിച്ച് ചെയ്യാനുള്ള ദിവസം. എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം വഴിയെ. അതിനു മുമ്പ് നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് തൂക്കിക്കളയാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? മനസ്സിലായില്ലല്ലോ, ഇതാരാണ്? എന്തുണ്ട് വിശേഷം? രാവിലെ എന്താണ് ഇത്ര ഊർജം? അവിടുത്തെ ചായപ്പൊടി ഏതാണ്? നല്ല വർത്താനം. ഓക്കെ, എന്താണ് ഇത്ര എനർജറ്റിക്? എന്താണ് ഇത്ര സന്തോഷം?
1: അങ്ങനെയൊന്നും ഇല്ല. ഒരു വിഷമത്തിലായിരുന്നേ.
0: അയ്യോ, എന്തുട്ടി?
1: പെൻഷൻ കിട്ടത്തില്ലെന്നുള്ളത്
0: ആണ്
1: ഇപ്പൊ വാർത്തക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതില് കൊടുക്കുന്നുണ്ടെന്നു.
0: അപ്പൊ സന്തോഷേ?
1: അല്ല, അതുകൊണ്ട് സന്തോഷമായിരുന്നു.
0: ഓക്കെ,
1: നമ്മളാകെ പാടുള്ള വരമാനി അതാണേ.
0: ആണല്ലേ,
1: പിന്നല്ല.
0: അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
1: ഇന്നത്തെ ആശംസയോ? ഇന്നത്തെ ആശംസ കുമരകൻ ടീമിനെയും പിന്നെ വേണുഗോപാൽ സാറുണ്ട് ആലപ്പുഴ, പിന്നെ മുഹമ്മദ് കായ്ക്കും, പിന്നെ ദീപയ്ക്ക്, അമൃതയ്ക്ക്, അവർണയ്ക്കും, പിന്നെ എന്റെ റേഡിയോ അല്ല തിരുവല്ല FM റേഡിയോ വെക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു വിശ്വാസ വിജയിക്കുന്നു.
0: ഓക്കെ ഏട്ടാ, എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അൻസാറിക്കായിരുന്നു. അപ്പോൾ പെൻഷൻ കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സങ്കടമൊക്കെ മാറി എന്നാണ് ഇക്ക പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സന്തോഷത്തിൽ ഇവിടെ എല്ലാവർക്കും ആശംസ തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ കൈമാറുകയാണ്. അൻസാറിക്കൊക്കെ നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്പെഷ്യൽ ഡേയ്സിന് ആശംസകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനായിട്ട് വിളിക്കാം. ചു ദ നമ്പർ 04692730333. ഇതാണ് നമ്മുടെ നമ്പർ. ഇതിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആശംസകളൊക്കെ പറയാട്ടോ. നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് വന്നാലോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ സെൽഫ് കെയർ എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് ജൂലൈ 24 നമ്മൾ സെൽഫ് കെയർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ളൊരു ദിവസം ആചരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ നമ്മുടെ കാര്യമാണ് പലപ്പോഴും മറന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ദിവസത്തിന്റെ ആശംസ ഞാൻ അങ്ങോട്ട് തരുകയാണ്. എനിക്കിവിടെ അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സ്വന്തം അറിവ് കൊണ്ട് മറ്റൊരാളെ അപമാനിക്കുമ്പോഴല്ല നാം അറിവുള്ളവരാകുന്നത്, മറിച്ച് നമ്മുടെ അറിവ് കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും അറിവുള്ളവരാകുന്നത്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ് കേട്ടോ. എനിക്കോട് നിന്ന് സുലൈ ചേട്ടനും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ജീവിതത്തിൽ സംഭവിക്കട്ടെ. നല്ല വാർത്തകളൊക്കെ കേൾക്കാനായിട്ട് സഹായിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. മറ്റൊരാളോട് ക്ഷമിക്കാൻ കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ മനസ്സുള്ളവർ മനുഷ്യനാണ് ഏറ്റവും വലിയ മനസ്സുള്ളവർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തത് മനുഷ്യനാണ് പിഴവുകൾ സംഭവിക്കാം, തിന്മ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ് വടക്കേ വാവന്നൂർ മുഹമ്മദിക്കാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മുഹമ്മദിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഓക്കെ, എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സുപ്രഭാതം. അതിൻ്റെ കൂടെ ആശംസകൾ 3 RJ മാർക്കും FM വിളിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് മെസ്സേജ് അയച്ചിരിക്കുന്നത് നല്ലൊരു പിക്ചർ മെസ്സേജ് ഉണ്ട് കേട്ടോ. ഒരു പണ്ടത്തൊരു ഗ്രാമപ്രദേശത്തിൻ്റെ, അതായത് ഇങ്ങനെ ചെറിയ വീടുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ഇടവഴി, അങ്ങനെ ഒരു പിക്ചർ മെസ്സേജ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മോൺസി കിരുവളയാണ് കേട്ടോ. അപ്പം എന്തായാലും മോൺസി ചേട്ടന് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരുകയാണ്. നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു ഗുഡ് മോർണിംഗ് എനിക്കിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങ് വയനാട്ടിൽ നിന്ന് അപർണ മോളെ സുഖമാണോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സിറാജേട്ടനാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. സുഖമായിട്ടിരിക്കുന്നു, അവിടെയും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും സിറാജേട്ടനും ഫാമിലിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് അപർണക്കുട്ടി, ഞാൻ മിനി ബാബു. ഇന്ന് വിവാഹ വാർഷികം, ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും, സഹൃദവാണിക്കും, ശീപചേച്ചിക്കും, നദീർത്തിക്കും, മോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിശേഷിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മിനിശേഷിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഇന്നത്തെ ദിവസം അടിപൊളിയാകട്ടെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ, നല്ല നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ ക്ലൈമറ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. പക്ഷേ ഒരു പാട്ടിന് ശേഷം പറയുന്നതായിരിക്കും. നാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.

0: ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. എന്റെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ, ഗുഡ് മോർണിംഗ് അനിൽ ചേട്ടൻ. ആണല്ലേ, ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഡേ കൊടുത്തേക്കാം. ഓക്കെ ഏട്ടാ, എല്ലാവർക്കും ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ ഓക്കെ, എന്തായാലും എനിക്ക് ചേട്ടൻ പറയണം, അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. എന്തോ ഒരു പ്രശ്നം ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും അനിൽ ചേട്ടൻ പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. എന്നുള്ള പുതുതായിട്ട് ഒരാൾ വന്നു, അതുപോലെ ഒരുപാട് ഒരുപാട് പേര് വീണ്ടും വീണ്ടും വരട്ടെ എന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കുറച്ച് പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലിയർ ആയില്ലായിരുന്നു. അപ്പോൾ അനിൽ ചേട്ടൻ പറഞ്ഞ എല്ലാവർക്കും പറയാൻ ഉദ്ദേശിച്ച എല്ലാവർക്കും നല്ലൊരു ആശംസ ഞാനിവിടെ കൊടുക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. ഹായ് നമസ്കാരം. ജീവിതത്തിലെ നല്ല സമയം പരമാവധി ആസ്വദിക്കുക. കാരണം എന്തെന്നാൽ ജീവിതം തന്നെ ഹ്രസ്വവും ജീവിതത്തിലെ സാഹചര്യങ്ങൾ തൽക്കാലവുമാണ്. വരുന്നതെന്തും വരട്ടെ, എല്ലാം സ്വന്തമായി നേരിടാം എന്ന പോസിറ്റീവ് ചിന്ത ജീവിതത്തെ എത്ര മനോഹരമാക്കും. നല്ലൊരു പുലരി നേർന്നുകൊണ്ട് ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 1000 ആശംസകൾ നേരുന്നു സമീറ കരുവാരക്കൊണ്ട്. സമീറത്തേക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, നല്ല നല്ല വാർത്തകളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് നല്ല ഭംഗിയുള്ളൊരു പിക്ചർ മെസ്സേജാണ്. ഓണത്തുമ്പിയുടെ പിക്ചറാണ് കേട്ടോ അയച്ചിട്ടുള്ളത്. നമ്മുടെ അനിൽ ചേട്ടനാണ്, ചേട്ടൻ തന്നെ ഫോട്ടോ എടുത്ത ഓണത്തുമ്പിയാണെന്ന് തോന്നുന്നു. ഓക്കെ, നല്ല ഒരു പിക്ചർ മെസ്സേജ്. സാധാരണ ഈ ഓണക്കാലമാകുമ്പോൾ ഓണത്തുമ്പി ഇറങ്ങുമല്ലോ, ഒരു ഉച്ചവെയിൽ അല്ലെങ്കിൽ ഒരു 12 മണി 11 മണിയൊക്കെ ആകുമ്പോൾ ഒരു നേരിയ വെയിൽ ഉണ്ടാവുമല്ലോ. അപ്പം ഈ ഒരു സമയത്ത് നമ്മളൊക്കെ നടക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഒരു കൈ എത്തിയാൽ ഇവരെ കിട്ടും, അത്രയ്ക്കും ഒരു ഹൈറ്റിൽ വന്നിട്ട് കുറേ കൂട്ടമായിട്ട് വന്നിങ്ങനെ പറക്കും. ഇത് ഇതേ സമയം തന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പിന്നെയും ഇങ്ങനെ വരും കേട്ടോ. അപ്പം രസമാണ് ഈ ഒരു കാഴ്ച കാണാറായിട്ട്. പ്രത്യേകിച്ച് ഓണക്കാലമാകുമ്പോൾ ഓണം ഇങ്ങനെ എത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ വരുമല്ലോ, അക്കൂട്ടത്തിലുള്ളവരാണ് ഈ ഓണത്തുമ്പികൾ. ഓണത്തുമ്പികളെ കാണുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. പണ്ട് നമ്മൾ കുഞ്ഞിലെ കളിച്ചു നടന്ന ആ ഒരു ടൈമും ഈ തുമ്പിനെ പിടിക്കാൻ പോണതും അതിൻ്റെ വാലിൽ നൂല് കെട്ടി പറത്തുന്നതും അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ടല്ലോ. അപ്പം എന്തായാലും അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് അപർണ, എന്തുണ്ട് വിശേഷം? ലുലുവിൽ പോയി അടിച്ചു പൊളിച്ചല്ലേ? ദീപുചേട്ടനാണ് കേട്ടോ. ദീപുചേട്ട ലുലുവിൽ പോയി അടിച്ചു പൊളിച്ചു. ദീപുചേട്ടന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം ദീപുചേട്ടൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഏത് അക്കൗണ്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് ഫോളോ ചെയ്തിരുന്നേ. ഓക്കെ, എന്തായാലും ദീപുചേട്ടന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഓക്കെ, അടുത്തൊരു മെസ്സേജ് ഉണ്ട്. അനിൽ ചേട്ടൻ ഒരു പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കണ്ടില്ല. ആദ്യം ഞാൻ ഓണത്തുമ്പിയുടെ പുറകെ അങ്ങോട്ട് പോയി. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിലല്ല, മറിച്ച് അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക, പുഞ്ചിരിയോടെ മുന്നോട്ട് പോവുക. സ്നേഹപൂർവ്വം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സുപ്രഭാതം. ഹായ് അപ്പൂസ്കുട്ടി, ഗുഡ് മോർണിംഗ്. ചങ്സ് ക്രൂപ്പ്, പുഷ്പ ചേച്ചി, മഞ്ജു ചേച്ചി, ഓക്കെ, ചക്കര ചേച്ചി, ഓക്കെ, സഹർഷക്കുട്ടി, ചക്കര സഹർഷക്കുട്ടി, മായചേച്ചി ചങ്ങനാശ്ശേരി, മായചേച്ചി ചങ്ങനാശ്ശേരി, ഓക്കെ, അമൃത കാർത്തികക്കുട്ടി, ദീപുക്കുട്ടി, ഹായ് ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടനാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അനിൽ ചേട്ടനും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഗുഡ്
0: മോർണിംഗ്. ഇതാരാണ്?
1: ഇത് കടവന്തരമ ആന്റണി എന്ന് പറയും.
0: യെസ്, ആന്റണി ചേട്ടൻ, എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷം, നല്ല വിശേഷം.
0: സുഖമായിട്ടിരിക്കുന്നു?
1: കുഴപ്പമില്ല.
0: രാവിലത്തെ ചായ ഒക്കെ കൂടി കഴിഞ്ഞോ?
1: ഞാൻ സത്യം പറയാം, ചായ ഇടത് കയ്യിൽ ചായ ഉണ്ട്, ഞാൻ എഴുന്നേറ്റേ ഉള്ളു. ഇപ്പോ
0: ആണല്ലേ
1: കിടന്നത്, ഇത് കുറച്ച് ജോലി തിരക്കണ്ടേ. ഞാന് നോക്കിയപ്പോ എന്റെ ഒരു സുഹൃത്തിന് ഒരു ജന്മദിന ആശംസ പറയാതിരിക്കാൻ വയ്യ. ഞാൻ സാധാരണ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയൊന്നും അങ്ങനെ പറയാറില്ല, പക്ഷെ ഈ എന്റെ സുഹൃത്തിന്റെ പേര് കുഞ്ഞുമോൾ രാധാകൃഷ്ണൻ എന്നാണ്, കായംകുളത്താണ് വീട്, അധ്യാപികയാണ്. അത് ഞങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു, ഞാനിപ്പ നിലവില് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഇല്ല കേട്ടോ, അതൊക്കെ ഞാൻ അവസാനിപ്പിച്ചു കളഞ്ഞു. നേരത്തെ ഞങ്ങൾ കൊറേ നല്ല സുഹൃത്തുക്കളായിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പ് ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു. അതില് ഈ രാവിലെ പത്രം വായിച്ചു കേൾപ്പിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അത് ഈ കുഞ്ഞുമോൾ രാധാകൃഷ്ണനായിരുന്നു. പക്ഷെ പിന്നീട് അവരെ പരിചയപ്പെട്ടപ്പോഴാണ് അറിയണത് എന്റെ സുഹൃത്താണ് അവരുടെ ഹസ്ബൻഡ് എന്ന് ഞാൻ പിന്നെ അറിയണത്. അപ്പൊ കോവിഡ് കാലത്ത് അവര് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. കാരണം അവർക്ക് കോവിഡ് ബാധിച്ചിട്ട് ഗുരുതരമായിപ്പോയി. അപ്പോ അത് ഞാൻ ഗ്രൂപ്പിലിട്ട് അവിടെ നിന്ന് അങ്ങനെ ഒരു ജോർജ്, ക്യാപ്റ്റൻ ജോർജ് അതിലെ ടീച്ചറിന്റെ സെക്രട്ടറിനെ വിളിച്ചു പറഞ്ഞു, അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ അതുകൊണ്ട് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരിയാണ്. ഞാനതാണ് മറ്റുള്ളവരെയൊക്കെ അറിയിച്ചു എന്നുള്ളതിന്റെ ഇതിൽ എന്നോട് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അവരുടെ ജന്മദിനമാണെന്ന്, ഡൽഹിയില് അധ്യാപികയാണ് അവര്. അപ്പോ കുഞ്ഞുമോൾ രാധാകൃഷ്ണൻ ലവ് മാരേജ് ആണ് കേട്ടോ അവരുടെ. അതുകൊണ്ടാണ് എന്റെ മോൾക്ക് ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സുഹൃത്ത് എന്റെ വീടിനടുത്ത് താമസിച്ചിരുന്നതാണ്. അപ്പൊ ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു, അവർക്ക് ഒരു സ്വന്തമായിട്ടൊരു ബസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മോൾക്ക് പേരിട്ടത് ഈ രാധാകൃഷ്ണനാണ്.
0: ആണ്, അപ്പൊ ഒരുപാട് അടുത്ത സുഹൃത്തുക്കളാണ്.
1: ഭയങ്കര ഇതായിപ്പോയിരുന്നു ആ പരിചയപ്പെടലേ. അപ്പൊ എന്റെ മോൾക്ക്, ഞങ്ങളുടെ വീട്ടില് ആദ്യമായിട്ട് ജനിച്ച കുട്ടിയാണ് എന്റെ തറവാട്ടില്. അപ്പൊ അവൾക്ക് പേര്, ഒരുപാട് പേര് വന്നു. അപ്പൊ എന്റെ പേര് ആന്റണി എന്നും വൈഫിന്റെ പേര് ലൂസി. ആൻസി എന്ന പേരാണ് ഒരുപാട് തൊട്ടടുത്ത വീട്ടിലുണ്ട്. അപ്പൊ നമ്മളത് പെൻഡിങ് ചെയ്തു. അങ്ങനെ ഞാൻ രാധാകൃഷ്ണൻ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ഇരുന്നപ്പോഴത്തേക്ക്, അന്ന് ബേബി ശാലിനി എന്ന് പറയുന്ന നടിയുള്ള സമയത്താണ്, അങ്ങനെയാണ് പുള്ളി ശാലിനി എന്ന് പറഞ്ഞു. അപ്പൊ അത് സ്വീകരിച്ച് നമ്മൾ ഇനി അങ്ങനെ ഒഴിവാക്കിയിട്ട് അവളുടെ പേര് ശാലി എന്നാക്കി ചുരുക്കി. അപ്പൊ അങ്ങനെ ഒരു ബന്ധവും കൂടി ഉണ്ട് രാധാകൃഷ്ണനായിട്ട്. ഏതായാലും രാധാകൃഷ്ണന്റെ വൈഫ് കുഞ്ഞുമോൾ രാധാകൃഷ്ണനെ ഈ
0: നല്ലൊരു പിറന്നാൾ ആശംസ കൊടുത്തേക്കാം.
1: ഒപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്കും അവർണയ്ക്കും നമ്മുടെ അമൃതയ്ക്കും ദീപയ്ക്കും ഒക്കെ ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്.
0: ഓക്കെ,
1: ഓക്കെ.
0: അപ്പൊ എന്തായാലും ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അപ്പൊ എന്തായാലും കുഞ്ഞുമോൾ ചേച്ചിക്ക് നല്ലൊരു പിറന്നാൾ ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പോ ഒരു നീണ്ട സൗഹൃദ കഥയാണ് ചേട്ടൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആന്റണി ചേട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആന്റണി ചേട്ടൻ പറഞ്ഞ കുഞ്ഞുമോൾ ചേച്ചിക്ക് ഒരിക്കൽ കൂടി നല്ലൊരു പിറന്നാൾ ആശംസ ഞാനിവിടെ നൽകുകയാണ്. നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇനിയും ഒരുപാട് ഒരുപാട് പിറന്നാൾ ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ ഒരു സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. നമുക്കൊരു പാട്ട് കേട്ടാലോ? ഇതാ വരുന്ന പാട്ട്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ശസ്ത്രക്രിയകൾ ഭാരമേറിയ സാമ്പത്തിക ബാധ്യതയായി നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സൗജന്യ ശസ്ത്രക്രിയ ക്യാമ്പ് നടക്കുന്നു. ഒ പി കൺസൾട്ടേഷനും ശസ്ത്രക്രിയയും പൂർണ്ണമായും സൗജന്യം. ക്യാമ്പ് രജിസ്ട്രേഷൻ ഒ പി കൗണ്ടറിന് സമീപം ലഭ്യമാണ്. ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ, ഹെർണിയ, അപ്പൻഡിസൈറ്റിസ്, മൂലക്കുരു, പ്രമേഹ സംബന്ധമായ മുറിവുകൾ, സ്ഥലങ്ങളിലുണ്ടാകുന്ന മുഴകൾ, പിത്താശയ രോഗങ്ങൾ മുതലായവയ്ക്ക് വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണവും സുരക്ഷിതമായ ശസ്ത്രക്രിയകളും ഇനി തികച്ചും സൗജന്യമായി. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രമുള്ള ഈ ക്യാമ്പ് സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തും. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 04692700200 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. നമ്മുടെ രഘുച്ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. ലൈവ് കയറാൻ നിൽക്കുന്നില്ല, എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ രഘുച്ചേട്ടൻ്റെ വക എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഓരോ പുതിയ രാവും പുതിയ പ്രതീക്ഷകളും അവസരങ്ങളും കൊണ്ടുവരുന്നത് ഇന്നത്തെ ദിവസം സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ആരംഭിക്കുക. നല്ല ചിന്തകൾ മനസ്സിൽ നിറച്ചാൽ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. പുഞ്ചിരിയോടെ മുന്നോട്ട് പോവുക. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നാരായണ ചേട്ടനാണ് കേട്ടോ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാരായണ ചേട്ടൻ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആകുമ്പോൾ പതിയെ എനിക്ക് ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടാറ്റ പറയാൻ നേരത്തെ ഒരു മെസ്സേജ് ഓടി വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മോളെ, എൻ്റെ കാതോരം ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അനിൽ സുനിൽ സുജാത ക്ഷമിക്കണം അനിൽ സുനിൽ സാജൻ സജുനു ഉണ്ണിച്ചേട്ടൻ സിന്ധു കവിയൂർ വിജയമച്ചേച്ചി റേഡിയോ ടീമിനും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുമോൾ രാധാകൃഷ്ണൻ ചേച്ചിക്കും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. പൊടിയാടിയിൽ നിന്നും പുഷ്പ. പുഷ്പ ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചേച്ചിയുടെ ഈ ഒരു ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. ഹായ് റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് മോളൂസേ, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രത്യേക വിശ്വസിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. കൂടാതെ എൻ്റെ സൗഹൃദവാണികളെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അമ്പിളി ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമ്പിളി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചേച്ചിയുടെ ഈ ഒരു ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഇത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരു വലിയ നന്ദി ഞാൻ അങ്ങോട്ട് പറയുകയാണ്. വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും, പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രീറ്റിംഗ് കാർഡ്സ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡി മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ ലഹരിമുക്ത പരിപാടിയായ ഓപ്പറേഷൻ തൂഫാൻ പിന്തുണ പ്രഖ്യാപിച്ച് കോയപ്പുറം ഉള്ളൂർ പപ്പായ വില്ലേജ് നേതൃത്വം നൽകുന്ന ഓപ്പറേഷൻ തൂഫാൻ ജാഗരൺ എന്ന ലഹരിവിരുദ്ധ ജനകീയ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ജൂലൈ 25 ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പ്രൈസ് മണി മാരത്തോൺ സംഘടിപ്പിക്കുന്നു. പുരുഷന്മാരുടെ മാരത്തോൺ നെല്ലാട് മുതൽ പുല്ലാട് വരെ 5 കിലോമീറ്റർ ദൂരവും വനിതകളുടെ മാരത്തോൺ കുമ്പനാട് മുതൽ പുല്ലാട് വരെ 3 കിലോമീറ്റർ ദൂരവുമാണ്. പങ്കെടുക്കുന്നതിനായി കൂടുതൽ വിവരങ്ങൾക്കുമായി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യണം. പങ്കെടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പർ 9605487686. നമ്പർ ഒരിക്കൽ കൂടി 9605487686. മറ്റൊരു വാർത്തയിലേക്ക്. രോഗികൾക്കുള്ള പെൻഷൻ തുക ഉയർത്തി. ക്യാൻസർ, കുഷ്ഠം, ക്ഷയരോഗികൾക്ക് നൽകി വരുന്ന പ്രതിമാസ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചു. നിലവിൽ 1000 രൂപയായിരുന്നു. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക വർദ്ധിപ്പിച്ചത്. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചികിത്സാ കാലയളവിലാണ് ആനുകൂല്യം ലഭിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ദേശീയ ബാഡ്മിന്റൺ കിരീടത്തിന് പിന്നാലെ അലക്സിയ ചൈനയിലേക്ക്. ദേശീയ ബാഡ്മിന്റൺ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിച്ച അലക്സിയ എൽസ അലക്സാണ്ടർ ഹൈദരാബാദിൽ നടന്ന ദേശീയ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ U15 ഗേൾസ് വിഭാഗം ഡബിൾസിലാണ് അടൂർ സ്വദേശിയായ മിനിയുടെയും റീജയുടെയും മകൾ അലക്സിയ മിന്നുന്ന വിജയം സ്വന്തമാക്കിയത്. തമിഴ്നാടിന്റെ ജയ സപ്തമശ്രീയുമായി സഖ്യമൊരുക്കി ദേശീയ കിരീടം നേടിയ അലക്സിയ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചൈനയിലേക്ക് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കുകയാണ്. ബംഗളൂരുവിൽ നടന്ന ദേശീയ സെലക്ഷൻ റാങ്കിംഗ് ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് അലക്സിയ ചൈനയിലേക്ക് പോകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്തും അകത്തായി. ഒപ്പം അന്നത്തെ ബോർഡ് അംഗവും അജിത് കുമാറും കേസിൽ. കേസിൽ കസ്റ്റഡിയിലായ മൂന്നാമത്തെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാണിത്. രാവിലെ 8:30 തിരുവനന്തപുരം കരക്കുളത്തെ വീട്ടിൽ CI നേതൃത്വത്തിലുള്ള സംഘം എത്തുമ്പോൾ പ്രശാന്ത് ഉണ്ടായിരുന്നില്ല. ഉടൻ എത്തുമെന്നും ഭാര്യ അറിയിച്ചു. പിന്നീട് 8:50 പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. മറ്റൊരു വാർത്തയിലേക്ക്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ ADGP MR അജിത്തിന് സസ്പെൻഷൻ. അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്നതിനോടെ സസ്പെൻഷൻ റിപ്പോർട്ട് ചെയ്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശുപാർശ അംഗീകരിച്ചാണ് മുഖ്യമന്ത്രി നടപടിയെടുത്തത്. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണയാണ്. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: എന്താ ആ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: ഓർത്തോപീഡിക് സർജറിക്ക് നല്ലൊരു ചെലവ് വരുമെന്ന് കരുതി ചികിത്സ നീട്ടിവെക്കുകയാണോ എങ്കിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഒപ്പം ഓർത്തോ. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ജനറൽ വാർഡിൽ സർജറി ഉൾപ്പെടെയുള്ള പ്രതിദിന ചികിത്സാ നിരക്ക് വെറും 2,000 രൂപ വരെ മാത്രം. മരുന്നുകൾക്ക് പ്രതിദിനം 1,000 രൂപ വരെ സൗജന്യം. ലാബ് ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ 500 രൂപ വരെ സൗജന്യമായി ലഭിക്കുന്നു. സർജിക്കൽ ഉപകരണങ്ങൾക്ക് 1,500 രൂപ വരെ സൗജന്യം. മറക്കണ്ട, ഈ ഓഫർ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 0469270002 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ഹൈ, ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് കൂടെയുള്ളത് ദീപ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പേരെ ചേർത്ത് പിടിക്കാറുണ്ടല്ലേ. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇപ്പൊ കുറ്റബോധം തോന്നാറുണ്ടോ? തോന്നിയിട്ടും ചിലപ്പോ കാര്യം ഉണ്ടാവില്ല. നമ്മൾ നമ്മളെ ആദ്യം സ്നേഹിക്കാൻ തുടങ്ങണം. നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ കഴിവുകളെ നമ്മൾ തിരിച്ചറിയുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യവും ചെയ്ത് ലൈഫ് അങ്ങനെ തന്നെ പോകും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

അങ്ങനെ പാട്ടൊക്കെ കേട്ട് മുഴിമുത്തിലേക്ക് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട് നോക്കണം. അങ്ങനെ നമ്മൾ മാറാൻ തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് ആത്മവിശ്വാസം കിട്ടും. ഏത് കാര്യവും ധൈര്യത്തോടെ ചെയ്യാനും സാധിക്കും. നമ്മൾ പലപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മറ്റുള്ളവരെ സ്നേഹിച്ചും പരിഗണിച്ചും ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെയും കഴിവുകളെയും ഒക്കെ മറന്നു പോയിരിക്കാം. അതൊക്കെ മാറി നമ്മുടെ കഴിവുകളെ വിശ്വസിച്ച് മുന്നോട്ടു പോകാനുള്ള സമയം ദാ ഇപ്പം മുതലെങ്കിലും ആയിരിക്കുകയാണ്. എന്നുവെച്ച് മറ്റുള്ളവരെ സ്നേഹിക്കണ്ട എന്നല്ല കേട്ടോ. ആദ്യം നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങണം. എന്നാൽ മാത്രമേ ആ സ്നേഹം മറ്റുള്ളവർക്കും നമുക്ക് കൊടുക്കാൻ കഴിയൂ. ഇനി നമുക്ക് സന്തോഷമായിട്ടൊരു പാട്ട് കേട്ടാലോ. കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴിമുത്ത്.

ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് മുഴിമുത്തൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. നമ്മുടെയൊക്കെ പരാതികളിൽ നമ്മളെപ്പോഴും പരാതികൾ പറയുന്ന ആൾക്കാരാണ്. അതിലെപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒന്നുണ്ടാകും, ഞാൻ മാത്രം എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല എന്നുള്ളത്. ഈ ചിന്തയല്ലാതെ നമ്മൾ നമ്മളെ കുറിച്ച് വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ പറയാൻ 1000 പരാതികൾ കാണും, പിന്നെ മറ്റുള്ളവർ എങ്ങനെ പറയാതിരിക്കും? ഒപ്പമുള്ളവരൊക്കെ പല പല പൊസിഷനിൽ എത്തിയിട്ടും ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ചിന്തിച്ച് കാട് കയറുന്നവരോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയായി പോയി എന്നാണ് പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളാകാനേ കഴിയൂ, അല്ലെങ്കിലും അങ്ങനെയല്ലേ വേണ്ടതും. നമ്മൾ ആദ്യം നമ്മളായിട്ട് തന്നെ വേണ്ടേ ജീവിക്കാൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മുഴിമുത്ത്.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മള് നമ്മളോട് തന്നെ പരാതി പറയാതെ നമുക്ക് തൊട്ട് താഴെയുള്ളവരെ കൂടി ഒന്ന് കണ്ടു നോക്കണം. ചിലപ്പോ നമ്മളെ കണ്ടിട്ട് അവരും ഇതേ ചിന്തയിലൂടെ കടന്നു പോകാറുണ്ടാവും. നമ്മളെപ്പോഴും നമ്മുടെ കുറവുകളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന പരിപാടി ദാ ഇപ്പൊ തന്നെ നിർത്തിക്കോണം കേട്ടോ. ഈ പരാതിയൊക്കെ പറയുന്നതിന് പകരം എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇത്രയും കഴിവുണ്ടല്ലോ എന്നൊന്ന് ചിന്തിച്ചൂടെ. നമ്മുടെ ലൈഫിനെ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവും ലൈഫ് സ്റ്റൈലും ഒക്കെ ഉണ്ടാവും. അതൊന്നും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ സംതൃപ്തിയായിരിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: എല്ലാവരും ഒരുപോലെ ഒരു കാര്യത്തിൽ തന്നെ കഴിവുള്ളവരായാൽ ശരിയാവോ? ഒരിക്കലുമില്ല. നിങ്ങൾ വ്യത്യസ്തനാണ് എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ കഴിവ് എന്തിലാണോ ഉള്ളത് അത് കണ്ടെത്തുക. അത് കണ്ടെത്തി അതിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. സ്വന്തം കഴിവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. നമുക്കൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരുപാട് തടസ്സങ്ങളും തരണം ചെയ്യേണ്ടി വരും. അതിലൊന്നും പതരാതെ, സ്വയം ശപിക്കാതെ മുന്നോട്ട് പോവുക, ലക്ഷ്യത്തിലെത്തുക. അതിനാദ്യം വേണ്ടതാണ് ഞാൻ ആദ്യം പറഞ്ഞ സെൽഫ് ലവ്. അപ്പൊ അതെല്ലാവരുടെ ഉള്ളിലും വേണം. ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അതിനുശേഷം, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരോടും അത് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റുക. ഇപ്പൊ എന്തായാലും ഇന്നത്തെ മൊഴിമുത്തിൽ നിന്ന് യാത്ര പറയാൻ സമയമായിരിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: റേഡിയോ മെക്ഫാസ് 90.4. ടൈം സെറ്റ്
2: 9 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
3: കുറെ നാളുകൾക്ക് മുമ്പ് അമേരിക്കയിലെ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ഒരു അന്വേഷണം നടക്കുകയുണ്ടായി. ഇന്ത്യക്കാരനായ ഒരു എഞ്ചിനീയർ, അദ്ദേഹം IIT മദ്രാസിൽ നിന്ന് പഠിച്ച ആളായിരുന്നു. അദ്ദേഹം നല്ല വിജയമായിരുന്നു എല്ലായ്പ്പോഴും. എല്ലാത്തിലും അദ്ദേഹം ഒന്നാമനായിരുന്നു. സ്കൂൾ മുതൽ അദ്ദേഹം ഏർപ്പെട്ട എല്ലാ മേഖലകളിലും ഒന്നാമനായിട്ട് അദ്ദേഹം വളർന്നു. അങ്ങനെ IIT പാസ്സായതിനു ശേഷം വീണ്ടും അമേരിക്കയിലെ പഠിക്കുവാനായിട്ട് അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അദ്ദേഹം അവിടെ പോയി പഠിച്ചു. അദ്ദേഹം അവിടെയും നല്ല നിലയിൽ വിജയിച്ചു. നല്ല ഒരു ജോലി അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം വിവാഹം കഴിച്ചു. വളരെ സാമ്പത്തികമായ നല്ല നിലയിൽ അദ്ദേഹം കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന് വലിയ വീട്, വലിയ വാഹനങ്ങൾ എന്ന് വേണ്ട എല്ലാം സാമ്പത്തികമായ നിലയിലെ എല്ലാം ഉച്ചകോടിയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് അമേരിക്കയിലെ ഒരു സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ അനേകരുടെ ജോലി പോവുകയും ഒക്കെ ചെയ്ത ഒരു സമയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി ആ സമയത്ത് നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ലോണ് അദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റാതായിട്ട് വന്നു. അദ്ദേഹം അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹവും ഭാര്യയും കുടുംബവും അവരെ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഈ അന്വേഷണത്തിലെ പഠനത്തിൽ അവർ കണ്ടെത്തിയ ഒരു കാര്യം, ജീവിതത്തിൽ ഒരിക്കൽ പോലും പരാജയം എന്താണെന്ന് അറിയാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു രീതിയായിരുന്നു. അദ്ദേഹം ഒരിക്കലും രണ്ടാമനായിരുന്നില്ല, എപ്പോഴും ഒന്നാമനായിരുന്നു. ജീവിതത്തിലെ പരിവരിത്തെ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ നമ്മൾ നേരിടും? ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ പകുതി പോലും ശമ്പളമോ ബുദ്ധിയോ ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യരെ അവർ ജീവിക്കുന്നു. സാമ്പത്തികമായിട്ട് അവർക്കെല്ലാം ഉള്ളതുകൊണ്ടല്ല, കടക്കണി ചിലപ്പോൾ കണ്ടെന്ന് വന്നേക്കാം, എങ്കിലും അവർ ജീവിക്കുകയാണ്. ഈ ഒരു സമ്മർദ്ദം ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് നമ്മൾ ഒന്നാമനാവണം, ഒന്നാമനാവണം, ഒന്നാമനാവണം എന്ന് മാത്രമല്ല പറയേണ്ടത്. ഇനി അഥവാ രണ്ടാമനോ മൂന്നാമനോ തോൽക്കുകയോ ചെയ്താലും അതിൽ നിന്ന് പാഠം പഠിക്കുവാനും ആ വികാരത്തെ ഉൾക്കൊള്ളാനും, തോൽക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കപ്പെടുന്നു എന്നുള്ളതായ ഒരവസ്ഥയിലെ അവയെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ശേഷി ഓരോ വിദ്യാർത്ഥിയും ഓരോ കുട്ടിയും ഓരോ മകനും മകളും നേടിയെടുക്കേണ്ടതാണ്. അതിന് നമ്മളുടെ ഒരു സമർപ്പണവും നമ്മളുടെ ഒരു പിന്തുണയും ഈ കുട്ടികൾക്ക് ആവശ്യമാണ്, വരും തലമുറയ്ക്ക്. ആയതുകൊണ്ട് എനിക്ക് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് പറയാനായിട്ടുള്ളത്, ജയവും പരാജയവും ഒക്കെ വന്നും പോയിരിക്കും, ജീവിതമാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ ജീവിതത്തിലെ നമ്മൾ വിജയിക്കാനായി, ജീവിതത്തിൽ നമ്മൾ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനായിട്ട് സാധിക്കുന്ന

0: തരത്തിൽ നമുക്ക് രൂപീകരണം, രൂപാന്തരീകരണം നമുക്ക് സംഭവിക്കണം. നമ്മുടെ സ്കൂളുകളിലെ വിദ്യാഭ്യാസവും അവിടെയുള്ള എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങളും ഇപ്രകാരം നമ്മുടെ സമീകൃതമായ സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അത് എല്ലാം പ്രധാനപ്പെട്ടതാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, അവിടെ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതായത് തൊഴിൽ പഠിപ്പിക്കുക, നമുക്ക് തയ്യല്, ബുക്ക് ബൈൻഡിങ്, അതുപോലെ ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. അത് വലിയൊരു സന്ദേശമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പ്രവൃത്തി പരിചയം എന്നത് ഇന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ആവശ്യമാണ്. എല്ലാ ജോലിയും അത് നന്മയാണ്, ശ്രേഷ്ഠമാണ്. നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രമല്ല അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുക, മറിച്ച് നമ്മൾ ഏതൊരു കാര്യവും അത് സന്തോഷത്തോടും വിശാലതയോടും കൂടി ചെയ്യുവാൻ നാം പരിശ്രമിക്കണം. ഈ കുടുംബത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ഒരാഘാതം, സാമ്പത്തികമായ പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഒരിക്കൽ പോലും തോറ്റിട്ടോ രണ്ടാമനോ ആവാനായിട്ടിടയാകാതിരുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാവുന്നതിലപ്പുറമായ വലിയ ഭാരമായിരുന്നു. അത് എത്ര കുടുംബങ്ങളെയാണ് ഭാരപ്പെടുത്തിയത്, അതെത്ര മനുഷ്യരെയാണ് തങ്ങളുടെ ജീവിതം അതുവഴിയായിട്ട് നഷ്ടപ്പെടുത്തിയത്. ഒരുപക്ഷെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം നമ്മുടെ സമൂഹത്തിന് മൊത്തമായിട്ട് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുത്തേനേമായിരുന്നു. ആയതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേറൊരനുഭവം വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് നമ്മൾ ആർജിക്കണം. എല്ലാം സമീകൃതമായിട്ട് വരുമ്പോഴാണ് നമ്മൾ വളർന്നു, നമ്മൾ പക്വതയാർന്നു എന്ന് പറയുക. ഒരു ചെടി അത് പക്വതയാകുന്നത് അത് എപ്പോഴും അത് തണലിൽ നിന്നാൽ ശരിയാവില്ല. അത് വെയിലത്ത് നിൽക്കണം, അതൊരല്പം വാടേണ്ടതുണ്ട്. അത് വാടിക്കഴിയുമ്പോഴത് വീണ്ടും അത് ബലം പ്രാപിക്കാനായിട്ട് ആകാശത്ത് നിന്ന് വീഴുന്ന മഞ്ഞുതുള്ളികളും മഴത്തുള്ളികളും അതിന് കരുത്താവും. എല്ലാം ഇങ്ങനെ മനുഷ്യ ജീവിതത്തിലെ ഈ പ്രധാനപ്പെട്ടതായ ഒരു അവസ്ഥാവിശേഷം, പരാജയം, അതിനെ നമ്മുടെ വളർച്ചയുടെ പടവുകളായി നാം നേരിടണം. ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, പരാജയമെന്നല്ല നമ്മളുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടിയെന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് നമ്മൾ ഒരുപക്ഷെങ്കിൽ അറ്റൻഡ് ചെയ്ത, നമ്മൾ പരിശ്രമിച്ചിട്ടും ഒരുപക്ഷെങ്കിൽ വിജയിക്കാതിരുന്ന ആദ്യ ആ ഒരു അനുഭവം. നമുക്ക് എല്ലാത്തിലും നന്മ കണ്ടെത്താൻ പരിശ്രമിക്കണം. എല്ലാം നമ്മുടെ ജീവിത അനുഭവങ്ങളാക്കുന്നത് വളരെ അനുഗ്രഹകരമാണ്. നമ്മ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്
2: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ഇന്ന് വേൾഡ് സെൽഫ് കെയർ ഡേ. ഈ ദിനവുമായി ബന്ധപ്പെട്ട് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് BSc 6th സെമസ്റ്റർ സ്റ്റുഡൻസ് ആയ ദിയ സാറ സൈമൺ ആൻഡ് ജീവ രഞ്ജിത്ത് അവതരിപ്പിക്കുന്ന അവയർനെസ് ടോക്ക്.
5: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിയ.
6: ഞാൻ ജീവ. ഞങ്ങൾ പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിൽ 6th സെമസ്റ്റർ വിദ്യാർത്ഥികളാണ്.
5: ജീവ, ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ? നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ നമ്മൾ ദിവസവും എത്ര സമയം മാറ്റിവെക്കാറുണ്ട്?
6: ശരിക്കും ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനിടയിൽ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ നാം മറന്നു പോകാറുണ്ട്.
5: ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് ലോക സ്വയപരിപാലന ദിനത്തെ കുറിച്ചാണ്. എല്ലാ വർഷവും July 24 വേൾഡ് സെൽഫ് കെയർ ഡേ ആചരിക്കുന്നത്.
6: ഈ വർഷത്തെ വേൾഡ് സെൽഫ് കെയർ ഡേയുടെ സന്ദേശം സെൽഫ് കെയർ പുട്സ് യുവർ ഹെൽത്ത് ഇൻ യുവർ ഹാൻഡ്സ്, ടെസ്റ്റ് ട്രാക്ക് ഡ്രൈവ് എന്നതാണ്.
5: അതായത് നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. കൃത്യമായ പരിശോധന നടത്തുക, ആരോഗ്യം ശ്രദ്ധിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ജീവ, എന്താണ് സെൽഫ് കെയർ?
6: നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യം സംരക്ഷിക്കാൻ നാം സ്വയം ചെയ്യുന്ന എല്ലാ നല്ല ശീലങ്ങളുമാണ് സ്വയപരിപാലനം അഥവാ സെൽഫ് കെയർ. അസുഖം വന്നാൽ മാത്രം ചികിത്സിക്കുന്നതല്ല, അസുഖം വരാതെ നോക്കുന്നതും സെൽഫ് കെയർ ആണ്. ദിയ, പലരും സെൽഫ് കെയർ എന്ന് കേൾക്കുമ്പോൾ ബ്യൂട്ടി പാർലറോ സ്പായോ ആണ് ഓർക്കുന്നത്. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്?
5: അതൊരു തെറ്റിദ്ധാരണയാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുക, നല്ല ഉറക്കം, വ്യായാമം, ശുചിത്വം പാലിക്കുക, മനസ്സിന് വിശ്രമം നൽകുക, ഇതൊക്കെയാണ് യഥാർത്ഥ സെൽഫ് കെയർ. ഇനി ഈ വർഷത്തെ സന്ദേശത്തിലെ ആദ്യ വാക്കായ ടെസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം.
6: ടെസ്റ്റ് എന്നത് ആരോഗ്യ പരിശോധനകൾ കൃത്യമായി ചെയ്യുക എന്നാണ്. ഉദാഹരണത്തിന് BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ ഇടയ്ക്കിടെ പരിശോധിച്ചാൽ രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ കഴിയും. ചെറിയ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തിയാൽ വലിയ രോഗങ്ങൾ തടയാൻ കഴിയും.
5: അടുത്തത് ട്രാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആരോഗ്യം നിരന്തരം ശ്രദ്ധിക്കണം. ദിവസവും എത്ര സമയം ഉറങ്ങി, എത്ര വെള്ളം കുടിച്ചു, എത്ര ചുവടുകൾ നടന്നു, ഭാരം കൂടിയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ, BP യുടെയോ ഷുഗറിന്റെയോ ലെവലുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുക. ചെറിയ മാറ്റങ്ങൾ പോലും ആരോഗ്യത്തെ കുറിച്ച് വലിയ സൂചനകൾ നൽകും.
6: ഇനി ട്രൈവ് എന്നത് എന്താണെന്ന് നോക്കാം. വെറും രോഗമില്ലാതെ ജീവിക്കുന്നത് മാത്രമല്ല, സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിതം ആസ്വദിക്കുകയാണ് ട്രൈവ് എന്നത്. ആരോഗ്യമുള്ള ശരീരം, ശാന്തമായ മനസ്സ്, നല്ല ബന്ധങ്ങൾ, ആത്മവിശ്വാസം എന്നിവയൊക്കെ അതിന്റെ ഭാഗമാണ്. ദിയ, ശാരീരിക ആരോഗ്യം നല്ലതാക്കാൻ എന്തൊക്കെ ചെയ്യാം?
5: പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഉപയോഗിക്കുക, അമിതമായ പഞ്ചസാരയും ഉപ്പും എണ്ണയും കുറയ്ക്കുക, ദിവസവും കുറച്ചു നടക്കുകയോ വ്യായാമമോ ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക, പുകയിലും മദ്യപാനവും ഒഴിവാക്കുക. ജീവ, മാനസികാരോഗ്യം അത്ര തന്നെ പ്രധാനമാണ്?
6: തീർച്ചയായും. മാനസികാരോഗ്യം ഇല്ലെങ്കിൽ ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കും. സമ്മർദ്ദം കൂടിയാൽ കുറച്ചു സമയം വിശ്രമിക്കുക, ആഴത്തിൽ ശ്വസന വ്യായാമം ചെയ്യുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക, വിഷമങ്ങൾ വിശ്വസിക്കുന്ന ആളോട് തുറന്നു പറയുക, ആവശ്യമെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. ദിയ, നല്ല ബന്ധങ്ങൾക്കും സെൽഫ് കെയറിൽ സ്ഥാനമുണ്ടോ?
5: ഉണ്ട്. കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടെ സമയം ചെലവഴിക്കുന്നതും മനസ്സിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നതും സമ്മർദ്ദം കുറയ്ക്കും. ജീവ, നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും?
6: പരസ്പരം കേൾക്കുക, ബഹുമാനിക്കുക, സഹായിക്കുക, കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമായി സമയം കണ്ടെത്തുക. നല്ല ബന്ധങ്ങൾ നമ്മുടെ മനസ്സിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ദിയ, ഇന്ന് എല്ലാവരും മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതും ആരോഗ്യത്തെ ബാധിക്കുമോ?
5: തീർച്ചയായും. പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ദീർഘനേരം മൊബൈൽ ഉപയോഗിക്കുന്നത് ഉറക്കത്തെയും ബാധിക്കും. അതുകൊണ്ട് സ്ക്രീൻ സമയം കുറയ്ക്കാനും ദിവസത്തിൽ കുറച്ചു സമയം ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം സമയം ചെലവഴിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ജീവ?
6: പഠനവും വിശ്രമവും ഒരുപോലെ പ്രധാനമാണ്. പരീക്ഷാ കാലത്ത് ഉറക്കവും നല്ല ഭക്ഷണവും ഒരിക്കലും ഒഴിവാക്കരുത്. സമയം നന്നായി ക്രമീകരിച്ച് പഠിച്ചാൽ സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റും. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തം പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ദിയ, വ്യക്തിശുചിത്വവും സെൽഫ് കെയറിന്റെ ഭാഗമാണല്ലേ.
5: അതെ, കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, ദിവസവും കുളിക്കുക, പല്ല് വൃത്തിയാക്കുക, നഖങ്ങൾ വെട്ടുക, വാക്സിനുകൾ കൃത്യമായി എടുക്കുക, ഇവയെല്ലാം രോഗങ്ങൾ തടയാൻ നമ്മെ സഹായിക്കും. ചെറിയ ചില ശീലങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറയാറുണ്ടല്ലോ.
6: ശരിയാ. ദിവസവും കുറച്ച് നടക്കുക, പടികൾ കയറുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, പുഞ്ചിരിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, നന്ദിയുള്ള മനോഭാവം വളർത്തുക, ഇവയെല്ലാം നല്ല ആരോഗ്യത്തിലേക്കുള്ള ചെറിയ ചുവടുകളാണ്. ദിയ, ഇന്നത്തെ പരിപാടിയുടെ പ്രധാന സന്ദേശം എന്താ?
5: നമ്മുടെ ആരോഗ്യം മറ്റാരുടെയും ഉത്തരവാദിത്തമല്ല. ഓരോരുത്തരും സ്വന്തം ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇന്നിവിടെ സെൽഫ് കെയർ എന്താണെന്നും ഈ വർഷത്തെ സെൽഫ് കെയറിന്റെ സന്ദേശത്തെ പറ്റിയും എങ്ങനെയൊക്കെ സെൽഫ് കെയർ ചെയ്യാമെന്നുമാണ് ചർച്ച ചെയ്തത്. അവസാനമായി എല്ലാവരോടും എന്താണ് ജീവ പറയാനുള്ളത്?
6: സെൽഫ് കെയർ എന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നല്ല, ദിവസവും ചെയ്യുന്ന ചെറിയ നല്ല ശീലങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിനായി കുറച്ച് സമയം മാറ്റിവെക്കാം. ചെറിയ നല്ല ശീലങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കാം, നാളെയല്ല, ഇന്ന് തന്നെ. എല്ലാവർക്കും
5: വേൾഡ് സെൽഫ് കെയർ ഡേ ആശംസകൾ. ഓർക്കുക, സെൽഫ് കെയർ പുട്സ് യുവർ ഹെൽത്ത് ഇൻ യുവർ ഹാൻഡ്സ്. ടെസ്റ്റ്, ട്രാക്ക്, ത്രൈവ്. നന്ദി.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വേൾഡ് സെൽഫ് കെയർ ഡേയുമായി ബന്ധപ്പെട്ട് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് BSc 6th സെമസ്റ്റർ സ്റ്റുഡന്റ്സ് ആയ ദിയ സാറ സൈമൺ ആൻഡ് ജീവ രഞ്ജിത്ത് അവതരിപ്പിച്ച അവയർനെസ് ടോക്ക് കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

നാരായ് ഗോൾഡ് ആൻഡ് ഫെസ്റ്റ് ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്,
1: ചെങ്ങന്നൂർ. ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, വികാരങ്ങളുടെ ഭാഷ കൂടിയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ടീമുകൾ ഒരേ സ്വപ്നത്തിനായി പന്ത് തട്ടുമ്പോൾ കോടിക്കണക്കിന് ഹൃദയങ്ങളും അവരോടൊപ്പം സ്പന്ദിക്കുന്നു. ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഓരോ ആഴ്ചയും പിന്നിടുമ്പോൾ വിജയങ്ങളുടെയും അട്ടിമറികളുടെയും തന്ത്രങ്ങളുടെയും കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ റേഡിയോ മൈക്ക്ഫാസ്റ്റിന്റെ പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. ഈ ആഴ്ചയിലെ മത്സരങ്ങളുടെ സമഗ്ര വിശകലനവുമായി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് വഗീസ് നമ്മളോടൊപ്പമുണ്ട്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ലൈസൻസുള്ള പരിശീലകനായ അദ്ദേഹം കളിയുടെ തന്ത്രങ്ങളും താരങ്ങളുടെ പ്രകടനവും ടീമുകളുടെ സാധ്യതകളും വിശകലനം ചെയ്യുന്നു. കളിയിലെ സൂക്ഷ്മതകൾ മുതൽ കിരീട സാധ്യതകൾ വരെ ഫുട്ബോളിന്റെ ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാം. സ്വാഗതം ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ശ്രോതാക്കൾക്ക് നമസ്കാരം. ലോകകപ്പ് വിശേഷങ്ങളുടെ അവസാന എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. 104 മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന 2026 ലോകകപ്പ് ഫുട്ബോൾ അവസാന 4 മത്സരങ്ങളിലേക്ക് എത്തിച്ചേർന്നു. രാത്രിയുടെ യാമങ്ങളിലും കൊച്ചുവെളുപ്പാൻ കാലത്തും ഇഷ്ട ടീമുകൾക്ക് വേണ്ടി ആരാധകരുടെ ആർപ്പുവിളിയോടൊപ്പം വിവാദ വിഷയങ്ങളും കായിക മാധ്യമ സോഷ്യൽ മീഡിയകൾ ചൂടുപിടിച്ച ചർച്ചകളും കായിക ലോകത്തിന്റെ അവിസ്മരണീയ മുഹൂർത്തങ്ങളായിരുന്നു. 2026 ലോകകപ്പിലെ ആദ്യ സെമി ഫൈനൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിട്ടു. ഫൈനൽ കളിക്കാൻ അർഹതയുള്ള രണ്ട് ടീമുകൾ. പ്രതീക്ഷകൾക്കും പ്രഡിക്ഷനുകൾക്കും വിപരീതമായി സ്പെയിൻ 2-0 ഫ്രാൻസിനെ അട്ടിമറിച്ച് ഫൈനലിലെത്തി. ആദ്യ പകുതിയുടെ 22-ാം മിനിറ്റിൽ മൈക്കിൾ ഒയാർസബാൽ പെനാൽറ്റിയിലൂടെ സ്പെയിനിനെ മുന്നിലെത്തിച്ചു. 2-ാം പകുതിയുടെ 58-ാം മിനിറ്റിൽ പെഡ്രോ സ്പെയിനിന്റെ വിജയം ഉറപ്പിച്ചു. പന്ത് നിയന്ത്രിക്കുന്നതിലും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും സ്പെയിനിന്റെ മേധാവിത്വമാണ് മത്സരത്തിൽ ദർശിച്ചത്. മധ്യനിരയിൽ ശോഭിച്ച ഫ്രാൻസിന് കോംപാക്ട് ഡിഫൻസിലൂടെ സ്പെയിൻ മറുപടി നൽകി. പെനാൽറ്റി ബോക്സിലും ഗോൾ ഏരിയയിലും സ്പേസ് നൽകാഞ്ഞതുകൊണ്ട് എംബപ്പേക്ക് പതിവ് ശൈലിയിലൂടെ പെനിട്രേറ്റ് ചെയ്യുവാൻ സാധിച്ചില്ല. മധ്യനിരയിലുള്ള പന്തടക്കവും മികച്ച ഹൈ പൊട്ടൻഷ്യൽ പാസുകളിലൂടെയും സ്പെയിൻ ഫ്രഞ്ച് കോട്ടയിൽ അറ്റാക്ക് ചെയ്തു. ലാമിൻ യമാൽ നടത്തിയ മനോഹരമായ നീക്കത്തിനൊടുവിൽ ലഭിച്ച പെനാൽറ്റി മൈക്കിൾ ഒയാർസബാൽ ലക്ഷ്യത്തിലെത്തിച്ച് സ്പെയിനിന് ആവേശം നൽകി. 58-ാം മിനിറ്റിൽ പെഡ്രോ നേടിയ ഗോൾ അതിമനോഹരമായിരുന്നു. ഫ്രാൻസിന്റെ 2 മധ്യനിര താരങ്ങളുടെ മധ്യത്തിലൂടെ പെഡ്രോ നൽകിയ പാസ് ഡാനി ഓൾമോ മനോഹരമായി പെനാൽറ്റി ബോക്സിലേക്ക് തിരികെ നൽകി. അതിവേഗം ഓടിക്കയറിയ പെഡ്രോ സ്പെയിനിന്റെ വിജയത്തിന് നിർണായകമായ 2-ാം ഗോൾ നേടി. ടീം ഘടനയും മധ്യനിര നിയന്ത്രണവുമായിരുന്നു സ്പെയിനിന്റെ ഏറ്റവും വലിയ ശക്തി. സ്പെയിനിന്റെ കൃത്യമായ ഹൈ ഇന്റൻസിറ്റി പാസുകളും ഫ്രാൻസിനെ പ്രതിരോധത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ നിർബന്ധിതരാക്കി. 4-3-3 സിസ്റ്റത്തിലാണ് സ്പെയിൻ കളിച്ചതെങ്കിലും അറ്റാക്കിംഗിൽ പെട്ടെന്ന് 2-5-3 ഘടനയിലേക്ക് മാറുന്നത് മധ്യനിരയിൽ ഫ്രാൻസ് കളിക്കാരെ ഔട്ട് നമ്പർ ചെയ്യുവാൻ സാധിച്ചു. ഈ മാറ്റം കൂടുതൽ ബോൾ പൊസഷനും പാസിംഗിനും അവസരം നൽകി. ആഴമേറിയ പ്രസിംഗിന് വഴിയൊരുക്കി. 2-ാം ഗോൾ ഈ കളിശൈലിയുടെ പ്രതിഫലനമാണ്. മറുവശത്ത് ഫ്രാൻസ് കൂടുതൽ സമയവും 4-2-3-1 ഘടനയിലാണ് അവലംബിച്ചത്. മധ്യനിരയിലെ 2 താരങ്ങളെ കൂടെ പ്രതിരോധ നിരക്ക് സഹായകമാകത്തക്ക രീതിയിൽ ഡിഫൻസീവ് ഗെയിം പ്ലാൻ ആയിരുന്നു ഫ്രാൻസ് ആവിഷ്കരിച്ചത്. ഫ്രാൻസ് അറ്റാക്കിംഗ് സമയത്ത് ഈ 2 കളിക്കാരുടെ പിന്തുണ ലഭിക്കാതിരുന്നതുകൊണ്ടും പെനാൽറ്റി ബോക്സിലെ സ്പേസ് ഇല്ലായ്മ കാരണം എംബപ്പേക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുവാനും സാധിച്ചില്ല. ഇത് ഫ്രാൻസിന്റെ പ്രസിംഗ് ഇല്ലാതാക്കി. വേഗതയും ട്രാൻസിഷനും കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കാൻ ഫ്രാൻസിന് സാധിച്ചില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെയും ലാലിഗ മത്സരങ്ങളിലെയും പരിചയസമ്പന്നത നിറഞ്ഞതായിരുന്നു ഇംഗ്ലണ്ട് അർജന്റീന സെമിഫൈനൽ മത്സരം. ലോകോത്തര താരങ്ങളായ ഹാരി കെയ്ൻ, ബെല്ലിംഗ്ഹാം, ആന്റണി ഗോർഡൻ, സക്ക തുടങ്ങിയവർ ഒരു വശത്തും, ലയണൽ മെസ്സി, മാർട്ടിനസ് ഫെർണാണ്ടസ്, അൽവാരിസ് തുടങ്ങിയവർ മറുവശത്തും പടപൊരുതിയ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അർജന്റീന വിജയിച്ച് ഫൈനലിലേക്ക് പ്രവേശിച്ചു. മധ്യനിരയുടെ ഒത്തിണക്കത്തിൽ അറ്റാക്ക് ബിൽഡപ്പ് ചെയ്യാൻ ഇംഗ്ലണ്ട് ശ്രമിച്ചെങ്കിലും വേണ്ടവണ്ണം വിജയിച്ചില്ല. മെസ്സിയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നതും അർജന്റീനയുടെ പെട്ടെന്നുള്ള കൌണ്ടർ അറ്റാക്കുകളും ഇംഗ്ലണ്ടിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ഇംഗ്ലണ്ടിന്റെ റോജേഴ്സ് ഗോർഡൻ കൂട്ടുകെട്ടിലൂടെയാണ് ആദ്യ ഗോൾ പിറന്നത്. വലതുവിങ്കിലൂടെ മുന്നേറി റോജേഴ്സ് നൽകിയ ക്രോസിന് ഡിഫൻഡർ ലോപ്പസിന്റെ പിന്നിലൂടെ ഓടിക്കയറിയ ഗോർഡൻ പോസ്റ്റിലേക്ക് ഫസ്റ്റ് ടച്ചിലൂടെ നിറയൊഴിച്ചപ്പോൾ ഗോൾകീപ്പർ മാർട്ടിനസ് കീഴടങ്ങി. 85 മിനിറ്റ് വരെ ഇംഗ്ലണ്ട് ലീഡ് നിലനിർത്തി. സെറ്റ് പീസുകളിൽ വിദഗ്ധരായ അർജന്റീനയ്ക്ക് ലഭിച്ച കോർണർ കിക്കിൽ ലയണൽ പാസി പെനാൽറ്റി ബോക്സിന് മുന്നിൽ പൊസിഷൻ ചെയ്ത ഫെർണാണ്ടസിന് നൽകി. 20 വാര അകലെ നിന്നും ഫെർണാണ്ടസ് സുതീർത്ത വെടിയുണ്ട ഇംഗ്ലണ്ടിന്റെ നെറ്റിൽ പതിച്ചു. മത്സരം സമനിലയിൽ അധിക സമയത്തേക്ക് നീളുമെന്ന് എല്ലാവരും കരുതി. രണ്ടാം പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രമുള്ളപ്പോൾ മെസ്സിയുടെ മനോഹരമായ അസിസ്റ്റിലൂടെ മാർട്ടിനസ് അർജന്റീനയെ തുടർച്ചയായ രണ്ടാം ലോകകപ്പ് ഫൈനലിലേക്ക് എത്തിച്ചു. അവസാന 10 മിനിറ്റിലെ അർജന്റീനയുടെ ആക്രമം ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കി. മിഡ്ഫീൽഡിൽ ഡോമിനേഷൻ നടത്തിയിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിന്റെ മത്സരം അധിക സമയത്തേക്ക് നീട്ടാമായിരുന്നു. പല മത്സരങ്ങളിലും അവസാന മിനിറ്റുകളിൽ ഗോൾ നേടുന്ന അർജന്റീനയുടെ പ്രസിംഗ് ഗെയിം ശ്രദ്ധിക്കാഞ്ഞത് ഇംഗ്ലണ്ടിന്റെ ഫൈനൽ പ്രവേശത്തിന് തടയിട്ടത്. അവസാന 15 മിനിറ്റുകളിലാണ് അർജന്റീന പല നിർണായക നോക്കൌട്ട് മത്സരങ്ങളും വിജയിച്ചത്. കാണികൾക്ക് ആവേശം ഉയർത്തിയ മത്സരമായിരുന്നു മൂന്നാം സ്ഥാനത്തിനായുള്ള ഇംഗ്ലണ്ട് ഫ്രാൻസ് പോരാട്ടം. തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ ഞെട്ടിച്ചു. മൂന്നാം മിനിറ്റിൽ പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്നുള്ള ലോങ് റേഞ്ച് ഷോട്ടിലൂടെ റൈസ് ഇംഗ്ലണ്ടിനെ മുന്നിലെത്തിച്ചു. തുടർന്ന് ആദ്യ പകുതിയിൽ തന്നെ ഇംഗ്ലണ്ട് 4 ഗോളുകൾക്ക് മുന്നിലെത്തി. 37 മിനിറ്റിലും 45+1 മിനിറ്റുകളിലും സാക്ക നേടിയ രണ്ട് ഗോളുകൾ മനോഹരമായിരുന്നു. രണ്ടാം പകുതിയിൽ ഗെയിം പ്ലാൻ പാടെ മാറ്റിയ ഫ്രാൻസിനെയാണ് കണ്ടത്. ആക്രമണ ഫുട്ബോളിന് മുൻതൂക്കം നൽകി കളിച്ച് രണ്ടാം പകുതിയുടെ 21 മിനിറ്റുകൾക്കകം 3 ഗോളുകൾ തിരിച്ചടിച്ച് മത്സരത്തിന്റെ ആവേശം ഫ്രാൻസ് വർദ്ധിപ്പിച്ചു. 87 മിനിറ്റിൽ സക്ക 3 ഗോൾ നേടി ഹാട്രിക് തികച്ചു. രണ്ടാം പകുതിയിൽ 8 മിനിറ്റ് അധിക സമയം ഏറെ ആവേശം നിറഞ്ഞതായിരുന്നു. ഡെംബലെ അധിക സമയത്തിന്റെ 6 മിനിറ്റിൽ സ്കോർ ചെയ്ത് ഫ്രാൻസിന്റെ പ്രതീക്ഷകൾ വളർത്തി. അവസാന മിനിറ്റുകളിൽ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. മൂന്നാം സ്ഥാനത്തുള്ള മത്സരം ഫ്രാൻസും ഇംഗ്ലണ്ടും വലിയ താൽപര്യമില്ലാതെയാണ് കളിച്ചതെങ്കിലും മത്സരത്തിൽ പിറന്ന 10 ഗോളുകൾ കാണികൾക്ക് വിരുന്നൊരുക്കി. സക്കയുടെ ഹാട്രിക്കും എംബപ്പെ നേടിയ രണ്ട് ഗോളുകളും മത്സരത്തിന്റെ സവിശേഷതയാണ്. മത്സരത്തിലെ രണ്ട് ഗോളുകൾ എംബപ്പയെ ഗോൾഡൻ ബൂട്ടിനുള്ള യാത്രയിൽ മുന്നിലെത്തിച്ചു. 1966 ശേഷം, അതായത് ഇംഗ്ലണ്ടിന്റെ ഒരേയൊരു ലോകകപ്പ് കിരീടത്തിന് ശേഷം മറ്റൊരു ലോകകപ്പ് മെഡൽ നേടുവാൻ 50 വർഷം ഇംഗ്ലണ്ടിനെ കാത്തിരിക്കേണ്ടി വന്നു. 2026 ലോകകപ്പ് ഫൈനൽ മത്സരം പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. ടിക്കറ്റാക്ക പാസുകളിലൂടെയും മധ്യനിരയിലെ മേൽക്കോയ്മയും മത്സരത്തിൽ സ്പെയിനിന് മുൻതൂക്കം നൽകി. പെട്ടെന്നുള്ള പ്രത്യാക്രമണത്തിൽ മെസ്സി, അൽവാരിസ്, റൊമാരിയോ തുടങ്ങിയവരുടെ സ്കോറിംഗ് മികവിലും കിരീടം നിലനിർത്താനാണ് അർജന്റീന ശ്രമിച്ചത്. എങ്കിലും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ബോൾ പൊസിഷനിലൂടെയും സ്പെയിൻ മേധാവിത്വം പുലർത്തി. വില്യംസ്, ലാമിനിയമാൽ എന്നിവരുടെ ഇടത് വലതുവിങ്ങുകളിലൂടെയുള്ള പ്രകടനവും റോഡ്രിയുടെ മധ്യനിരയിലെ കൃത്യമായ നിയന്ത്രണവും അറ്റാക്കിംഗിലും ഗെയിം സെറ്റിംഗിലും ഫുൾബാക്കുകളിൽ വില്യംസ്, ലാമിനിയമാൽ എന്നിവരുടെ ഇടത് വലതുവിങ്ങുകളിലെ പ്രകടനവും റോഡ്രിയുടെ മധ്യനിരയിലെ കൃത്യമായ നിയന്ത്രണവും അറ്റാക്കിംഗിലും ഗെയിം സെറ്റിംഗിലും ഫുൾബാക്കുകളുടെയും ഗോൾകീപ്പറിന്റെയും ശക്തമായ പിന്തുണയും കളം അടക്കി വാഴാൻ സ്പെയിനിനെ ഏറെ സഹായിച്ചു. 1-4-3-3 സിസ്റ്റത്തിൽ നിന്ന് അറ്റാക്കിംഗ് വേളയിൽ രണ്ട് മിഡ്ഫീൽഡേഴ്സിനെ കൂടെ സ്ട്രൈക്കേഴ്സിനോടുകൂടി ചേരുകയും ഒരു ഡിഫൻഡർ മധ്യനിരയ്ക്ക് സപ്പോർട്ട് നൽകുകയും ചെയ്യുന്ന 1-3-2-5 ഫോർമേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചത് സ്പെയിനിന്റെ ഗെയിം പ്ലാനിന്റെ പ്രത്യേകതയാണ്. മെസ്സിയെ മാർക്ക് ചെയ്യുന്ന ഡിഫൻസിലേക്ക് പെട്ടെന്നുള്ള കൌണ്ടർ അറ്റാക്ക് നടത്തി അൽവാരിസ് ഫെർണാണ്ടസ് കൂട്ടുകെട്ടിൽ ഗോൾ നേടാനുള്ള ശ്രമം സ്പെയിൻ കൃത്യമായി തടഞ്ഞു. 4-4-2 സിസ്റ്റത്തിൽ കളിച്ച അർജന്റീനയ്ക്ക് ആക്രമണത്തിൽ കൃത്യത പാലിക്കാൻ കഴിഞ്ഞില്ല. മത്സരത്തിന്റെ ഏറിയ പങ്കും സ്പാനിഷ് സ്ട്രൈക്കേഴ്സും അർജന്റീന ഗോൾകീപ്പർ എമിലിയാനോ മാർട്ടിനസും തമ്മിലായിരുന്നു. 170 മിനിറ്റ് നീണ്ടുനിന്ന മത്സരത്തിൽ സ്പെയിൻ 20 തവണ മാർട്ടിനസിന്റെ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചു. അതിൽ 15 എണ്ണം 24 അടി നീളവും 8 അടി ഉയരവുമുള്ള ഗോൾ പോസ്റ്റിലേക്ക് തന്നെ ലക്ഷ്യം വെച്ചു. അതിൽ 14 എണ്ണം മാർട്ടിനസെ മനോഹരമായി രക്ഷപ്പെടുത്തുകയും 1 എണ്ണം മാത്രം മാർട്ടിനസിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ലാമിൻ യമാൽ എടുത്ത ഫ്രീ കിക്ക് മാർട്ടിനസ് ഇടതുവശത്തേക്ക് പറന്ന് രക്ഷപ്പെടുത്തിയത് ഈ ലോകകപ്പിലെ മികച്ച രക്ഷപ്പെടുത്തലുകളിൽ ഒന്നായിരുന്നു. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ സ്പെയിനിനെ മുന്നിലെത്തിച്ചു. ഇടതുവിങ്ങിൽ നിന്നും വില്യംസ് നടത്തിയ മനോഹരമായ ഡ്രിബ്ലിംഗിന് ശേഷം നൽകിയ മൈനസ് പാസ് ടോറസ് പോസ്റ്റിന്റെ മുകൾ തട്ടിലേക്ക് അടിച്ചു കയറ്റി. സ്പാനിഷ് ഗോൾ വേട്ടയ്ക്ക് വൻമതിലായി നിലകൊണ്ട മാർട്ടിനസിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. തുടർന്ന് ഏത് നിമിഷവും ഗോൾ നേടുമെന്ന് കരുതിയ ചില നീക്കങ്ങൾ അർജന്റീന നടത്തി. ഫെർണാണ്ടസ് രണ്ടാമത്തെ യെല്ലോ കാർഡിനെ തുടർന്ന് റെഡ് കാർഡ് കണ്ടു പുറത്തായതും അർജന്റീനയ്ക്ക് തിരിച്ചടിയായി. സ്പെയിൻ നേടിയ ഒരു ഗോൾ നിഷേധിച്ചതിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. അധിക സമയം പൂർത്തീകരിക്കുന്നതിന് ലോങ് വിസിൽ സ്ലോവേനിയൻ റഫറി സ്ലാവോ ക്വിൻസിക് മുഴക്കിയപ്പോൾ 2010 ശേഷം സ്പെയിൻ ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടു. ചരിത്രത്തിൽ സ്പെയിൻ രണ്ടു തവണയാണ് ലോകകപ്പ് ഫൈനൽ കളിച്ചത്. രണ്ട് തവണകളും തമ്മിൽ സമാനതകൾ ഏറെയുണ്ട്. 2010 സൗത്ത് ആഫ്രിക്കയിലാണ് ആദ്യമായി ഫൈനൽ കളിച്ചത്. അന്ന് നെതർലൻഡ്സിനെ 1-0 പരാജയപ്പെടുത്തി. ഇനിയസ്റ്റ അധിക സമയത്തിന്റെ 116 മിനിറ്റിൽ വിജയഗോൾ നേടി. ഇത്തവണയും സ്പെയിനിന്റെ വിജയം 1-0. 2010 റെഡ് കാർഡ് ഇല്ലായിരുന്നു എന്ന് വരികിലും 14 മഞ്ഞ കാർഡുകൾ റഫറി ഹോവാർഡ് വെബ് പുറത്തെടുത്തു. ഒരെണ്ണം വേണമെങ്കിൽ റെഡ് കാർഡ് കൊടുക്കാമായിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് പ്രസ്താവിച്ചു. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ റോഡ്രിയും ടോപ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബപ്പയ്ക്കും മികച്ച ഗോൾ കീപ്പറിനുള്ള ഗോൾഡൻ ഗ്ലൗ യുണൈ സിമോനും മികച്ച യുവതാരത്തിനുള്ള യങ് പ്ലെയർ അവാർഡ് ഗുബാർസിയും കരസ്ഥമാക്കി. മികച്ച ഗോൾ കീപ്പറെ ക്ലീൻഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തുവെങ്കിലും എമിലിയാനോ മാർട്ടിനസിന്റെ പ്രകടനം മറക്കുവാൻ സാധിക്കുന്നതല്ല. ലോകകപ്പിലെ നവാഗതരായ കേപ് വെർദയുടെ പ്രകടനം എടുത്തു പറയത്തക്കതാണ്. വരും വർഷങ്ങളിൽ അവർ കൂടുതൽ ശക്തി തെളിയിക്കുക എന്നതിൽ സംശയമില്ല. നോർവേയുടെയും എർലിംഗ് ഹാലൻഡിന്റെയും പ്രകടനവും ഏറെ പ്രശംസിക്കപ്പെട്ടു. അതോടൊപ്പം മെക്സിക്കോ ഗോൾ കീപ്പർ ഒച്ചാവ, നെയ്മർ, ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവർ അടുത്ത ലോകകപ്പിൽ കളിക്കുമെന്ന് പ്രതീക്ഷയില്ല. ഇവരുടെ അസാന്നിധ്യം സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിലായി 2030 നടക്കുന്ന അടുത്ത ലോകകപ്പിന്റെ ഒരു നഷ്ടമായിരിക്കും. കായിക പ്രേമികൾ മുഴുവനും ഉറങ്ങാതിരുന്ന ജൂലൈ 20 ആദ്യയാമങ്ങളിൽ തിരുവല്ലയും ഉണർന്നിരുന്നു. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിലും KSRTC കോർണറിലും അബുദാബി ടർഫിലും വലിയ സ്ക്രീനുകൾ ഒരുക്കി മത്സരം വീക്ഷിക്കുവാൻ അവസരം ലഭിച്ചു. അതിന് അവസരമൊരുക്കിയ തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, ജോയി ആലുക്കാസ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ, DYFI നേതാക്കൾ, വിവിധ ക്ലബ്ബുകൾ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. ഫുട്ബോൾ ഒരു വികാരമാണെന്ന് തെളിയിച്ച എല്ലാവർക്കും റേഡിയോ മാക്കാസ്റ്റിന്റെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് 90.4 എല്ലാ ശ്രോതാക്കളോടും സ്നേഹപൂർവ്വം വിട ചൊല്ലുന്നു. ഇനി വീണ്ടും കായിക വിശകലനവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.
0: ഗോളുകൾ സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തപ്പെടും, എന്നാൽ മികച്ച കളിമുഹൂർത്തങ്ങൾ ആരാധകരുടെ ഹൃദയത്തിലാണ് എഴുതപ്പെടുന്നത്. അടുത്തയാഴ്ച ലോക കിരീടത്തിനായുള്ള പോരാട്ടങ്ങളുടെയും പുതിയ തന്ത്രങ്ങളുടെയും അട്ടിമറികളുടെയും വിശകലനവുമായി വീണ്ടും കേൾക്കാം. അതുവരെ ഫുട്ബോളിന്റെ ആവേശം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444776472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
3: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്.
4: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
3: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
5: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
3: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
6: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ.

0: സതദോഷ കല്ലുദോഷ തങ്കുദോഷ കുട്ടിദോഷ റവദോഷ മല്ലുദോഷ തളിദോഷ മുളദോഷ കരദോഷ ബീഡ്ദോഷ കെമദോഷ കർമ്മദോഷ ഹോമദോഷ കൂട്ടദോഷ തമ്മിൽ കീമാദോഷ മൈദോഷ നാടദോഷ അടദോഷ പൊട്ടിദോഷ മീസുദോഷ പല്ലുദോഷ പേപ്പർദോഷ ഓണിദോഷ റോക്കറ്റ്ദോഷ പച്ചരിദോഷ കോതമ്പദോഷ തക്കാളിദോഷ ഹമ്പർദോഷ പുതിരദോഷ ഉപ്പുപുള്ളിക്കീരദോഷ
1: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കുമോ?

മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മോനെ, ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്.
3: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
2: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ് വെയിന് എന്തൊക്കെയാ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
1: 12 o'clock.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: അൽമാര ബൈ പുളിമോട്ടിൽ സിൽക്സ് കൊച്ചി.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, ജിതേന്ദ്ര സിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ കോടതി തീരുമാനമനുസരിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ SSK ഫണ്ട് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാനാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ശ്രീ ഷംസുദ്ദീൻ വ്യക്തമാക്കി.
1: ഇന്ത്യയിലെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനം അത് വളരെ മുമ്പ് നിശ്ചയിച്ചതാണ്. സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിമാരായ യോഗത്തിൽ പങ്കെടുത്തു, അജണ്ട പ്രകാരം ചർച്ച ചെയ്തു. അതുപോലെ ഭാവി പദ്ധതികളിൽ അർഹമായ പങ്കാളിത്തം കിട്ടാനുമാണ് നമ്മൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വഖഫ് ബോർഡിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ ഒരു വിഷയം നിൽക്കുമ്പോൾ സുപ്രീംകോടതി എന്താണോ പറയുന്നത് അത് വെയിറ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ ഞങ്ങളും തീരുമാനമെടുക്കും. പിന്നെ പുനഃസംഘടനയ്ക്ക് സർക്കാരിന് അധികാരമുണ്ട് എന്നും കോടതി തന്നെ കണ്ടിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 51.1 ലക്ഷം പേർക്ക് 2,000 രൂപ വീതമാണ് നൽകുന്നത്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറങ്ങി. കഴിഞ്ഞ LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയതിനാലാണ് നടപടി. അധികാര ദുർവിനിയോഗം കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: DGP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പൊ ആ തീരുമാനമാണ് ഗവൺമെന്റ് ഉത്തരവായി പുറത്തു വരുന്നത്. അത് പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താൽ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെന്റിനും ബാധ്യതയുണ്ട്.
0: സംസ്ഥാനത്ത് 4-ാം ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. വേതന വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ ഊബർ ആപ്പിനെതിരെയുള്ള സമരം തുടരുകയാണ്. വാഹനങ്ങളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് യാത്രക്കാരിൽ നിന്നും 3 ഇരട്ടിയോളം അമിത നിരക്ക് ഈടാക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം മുൻപ് ഏതെങ്കിലും വിധത്തിൽ ഹജ്ജ് നിർവഹിച്ചവർക്കും ശരിയായ രീതിയിലുള്ള സഹായി ഇല്ലാത്തവർക്കും ഈ വിഭാഗത്തിൽ അപേക്ഷിക്കാൻ അർഹതയില്ലെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ 4 ദിവസമായി സംഘടിപ്പിച്ച ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടി ഓപ്പറേഷൻ സദേൺ റെഡിനെസിന് സമാപനം. 27 രാജ്യങ്ങളിലെ 276 പ്രതിനിധികൾ പങ്കെടുത്തു. സമുദ്ര സുരക്ഷ, സമുദ്രമേഖലയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച ധാരണയും വിവരങ്ങൾ പങ്കിടലും സമുദ്ര നിയമം, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പ്രത്യേക സെഷനുകൾ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചു. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ആവശ്യമെങ്കിൽ കുത്തിവയ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി.
0: മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിച്ചു. മഹാസമാധിയിലും അദ്ദേഹം ദർശനം നടത്തി. സംസ്ഥാനത്ത് ആദ്യമായി റോഡുകളിൽ വൈറ്റ് ടോപ്പിംഗ് നടത്തി. ആലപ്പുഴ ജില്ല മാതൃകയാകുന്നു. നഗരത്തിലെ ജനറൽ ആശുപത്രി കവല, കളക്ടറേറ്റ് കോൺവെന്റ് കവല, മുല്ലയ്ക്കൽ റോഡുകളിലായിരുന്നു വൈറ്റ് ടോപ്പിംഗ് പരീക്ഷണം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: സ്ഥിരമായി വെള്ളക്കെട്ടും കുഴിയും ഉണ്ടാവുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം നിർമ്മാണ രീതി പ്രയോജനപ്പെടുക. 2021 ഏഴ് കിലോമീറ്ററോളം ദൂരത്തിലാണ് നഗരത്തിലെ റോഡുകൾ ആധുനികവൽക്കരിച്ചത്. തകരാറൊന്നുമില്ലാതെ റോഡ് 25-30 വർഷം നിലനിൽക്കുമെന്നാണ് അവകാശവാദം.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരയിൽ നടക്കും. മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കോട്ടയം അയർകുന്നത്ത് വിഷം കഴിച്ചു മരിച്ച ഒരു കുടുംബത്തിലെ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. ചേപ്പുംപാറ മർത്താമറിയംപള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച, NTA പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്നും കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP ആരോപിച്ചു. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് റദ്ദാക്കിയ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് രണ്ടാംഘട്ട പ്രാഥമിക പരീക്ഷയുടെ പുതുക്കിയ തീയതി PSC പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 22 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെയായിരിക്കും പരീക്ഷ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 869 പോയിന്റ് താഴ്ന്ന് 75541. നിഫ്റ്റി 245 പോയിന്റ് നഷ്ടത്തിൽ 23626 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. ഇടുക്കി ശാന്തന്മാറ ആനയിറകലിൽ കാട്ടാന റേഷൻ കട തകർത്തു. ഇന്ന് പുലർച്ചെയാണ് ചക്കക്കൊമ്പൻ എന്ന ആന കട തകർത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സുപ്രീംകോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് AVGP MR അജിത്കുമാറിന് സസ്പെൻഷൻ. തെരുവുനായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്ന് കൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പ്രശംസിച്ചു. കേസുകൾ അതിവേഗം തീർപ്പാക്കി യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: कल जो प्रधानमंत्री जी ने निर्णय लिया कि पेपर लीक से संबंधित जो मामले अदालतों में लंबित हैं, चल रहे हैं, उनकी सुनवाई हम स्पेशली डेजिग्नेटेड फास्ट ट्रैक कोर्ट गठित करके करवाएंगे, जिससे डे टू डे बेसिस पे सुनवाई होगी, स्पीडी ट्रायल होगा और टाइम बाउंड इन्वेस्टिगेशन होगा, तो युवाओं को न्याय मिलेगा. ये बहुत बड़ा निर्णय है. उसी प्रक्रिया में कल दिन भर ये चर्चा चलती रही.
0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ അനു ഗ്രോവർ ബാലിഗയെ ആണ് ജഡ്ജിയായി നിയോഗിച്ചത്. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, ജിതേന്ദ്രസിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് അവസാനിപ്പിച്ചത്. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ അചഞ്ചലമായ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ സ്മരണ പുതുക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ ദിവസ് ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, പരമാധികാരം എന്നിവ കാത്തുസൂക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ഓർമ്മിപ്പിക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസെന്നും കാർഗിൽ ധീര യോദ്ധാക്കൾ രാജ്യത്തിന് എക്കാലവും മാതൃകയാണെന്നും രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. കാർഗിൽ വിജയ് ദിവസ് രാജ്യത്തെ സൈനികരുടെ ത്യാഗത്തെയും ധീരതയെയും സ്മരിക്കുന്നതിനുള്ള ദിവസമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
2: ये दिन हमारे भारतीय सशस्त्र बलों के अद्भुत साहस, अप्रतिम शौर्य और सर्वोच्च बलिदान का प्रतीक है. ये सभा भारतीय सशस्त्र बलों के उन वीर जवानों को श्रद्धापूर्वक नमन करती है जिन्होंने अत्यधिक दुर्गम पर्वतीय क्षेत्रों, विषम परिस्थितियों और प्रतिकूल मौसम की परवाह न करते हुए अद्वितीय वीरता और अटूट संकल्प का परिचय दिया और अपना सर्वोच्च बलिदान देकर देश की अखंडता और संप्रभुता की रक्षा की.
0: ई वार्ताകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബോലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെയാണ് 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായത്. മാർച്ച് പാസ്റ്റിൽ 126 അംഗ ഇന്ത്യൻ സംഘത്തെ മീരാഭായ് ചാനുവും ലൊവ്ലിന ബോർഗോഹെയ്നുമാണ് നയിച്ചത്. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അസം പ്രളയത്തിൽ ഇന്നലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 47. 11 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരായാണ് പ്രളയം ബാധിച്ചത്. ഗുജറാത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ അഹമ്മദാബാദിലും സൂറത്തിലുമടക്കം ജനജീവിതം ദുരിതത്തിലാക്കി. നവ്സാരി വൽസാദ് മേഖലകളിൽ നദികൾ കരകവിഞ്ഞ് പ്രളയ സമാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ജമ്മുകാശ്മീരിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജമ്മു ഡിവിഷനിൽ മേഘവിസ്ഫോടനത്തിനും അതിവേഗ പ്രളയത്തിനും കാരണമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. എഡിജിപി എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. എൽ ഡി എഫ് സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാട്ടാന ഭീഷണിയിൽ ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട തകർത്തു. തുടർച്ചയായി 12-ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കഴിഞ്ഞ രാത്രി 9:30 മുതൽ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്തുകയും ചെയ്തു. എന്നാൽ പുലർച്ചെയോടെ വീണ്ടും എത്തിയ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. റേഷൻ കട 12 തവണ തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനമൊരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
0: ഇറാനിൽ തുടർച്ചയായ 13-ാം രാത്രിയും ആക്രമണം തുടർന്ന് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ 2 സൌദി എണ്ണ കപ്പലുകൾ ആക്രമിച്ചതിന് പിന്നാലെ യുഎസ് ഇറാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന തുടരുകയാണ്. $100 മുകളിലെത്തിയ ബ്രന്റ് ക്രൂഡ് വില നിലവിൽ $98, WTI ക്രൂഡ് വില ബാരലിന് $90. അഞ്ച് തവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ ഫിഡെ പ്രസിഡന്റ് റഷ്യയുടെ അർക്കാദി ദ്രോർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് നേതൃമാറ്റം. സ്വിസ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ദ്രോർക്കോവിച്ചിനു മേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആനന്ദ് ഇടക്കാല പ്രസിഡന്റായി ചുമതലകൾ വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 76,157, നിഫ്റ്റി 69 പോയിന്റ് നഷ്ടത്തിൽ 23,799 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള രഥങ്ങളുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്രനഗരിയിലെത്തി. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
6: Radio Macfast 90.4 Time Check.
7: 1 o'clock.
8: Josco Jewelers-il NRI Golden Fest. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
9: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഡെസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്ന് രുചിക്കൂട്ടിൽ പറയാൻ പോകുന്നത് നമ്മൾ മലയാളികളുടെ ഭക്ഷണ സ്മരണകളിൽ ഏറ്റവും സിമ്പിളും അതേസമയം ഏറ്റവും പ്രിയപ്പെട്ടതുമായിട്ടുള്ള ഒരു ഫുഡിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും? വേറൊന്നുമല്ല, നല്ല ചൂട് ചോറും ചമ്മന്തിയുമാണല്ലേ. വിഭവ സമൃദ്ധമായ സദ്യകളും വൈവിധ്യമാർന്നിട്ടുള്ള കറികളും എല്ലാം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും വിശപ്പോടെ വീട്ടിലെത്തുന്ന ഒരാൾക്ക് ഒരു പാത്രം ചൂടുചോറും അതിനൊപ്പം ഒരു സ്പൂൺ ചമ്മന്തിയും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തൃപ്തി മറ്റൊന്നിനും പകരം വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മലയാളികളുടെ ഭക്ഷണ മേശയിൽ ഈ ചമ്മന്തിക്ക് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ചൂടുചോറിനൊപ്പം അല്പം വെളിച്ചെണ്ണയും രുചികരമായിട്ടുള്ള ചമ്മന്തി ഉണ്ടെങ്കിൽ മറ്റൊരു കറിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ എന്തായാലും ഈ തേങ്ങാ ചമ്മന്തിയും മുളക് ചമ്മന്തിയും മാത്രമല്ല, പല ടേസ്റ്റില് പല ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നിരവധി വെറൈറ്റി ചമ്മന്തികളുണ്ട്. കുറഞ്ഞ സമയവും ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് ഭക്ഷണത്തിലെ പുതുമയും സ്വാദും ഒക്കെ കൊടുക്കും. അപ്പൊ ഈ പണ്ട് കാലത്ത് മൺചട്ടിയിലും അമ്മിക്കല്ലിലുമായിരുന്നു ചമ്മന്തി അരച്ചിരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അതിന് പ്രത്യേക രുചിയും മണവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് മിക്സിയുടെ കാലമാണെങ്കിലും ആ പഴയ രുചി ഇന്നും നമ്മൾ മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ചൂടുചോറിന്റെ ആവിയിലേക്ക് ഒരു സ്പൂൺ ചമ്മന്തിയും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് കുഴച്ച് കഴിക്കുന്നതിന്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ തേങ്ങയുടെ സോഫ്റ്റ്നെസ്സും മുളകിന്റെ എരിവും പുളിയുടെ സ്വാദും വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലും ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഒരു സാധാരണ ഭക്ഷണം പോലും അസാധാരണമാകുന്ന ഒരു പ്രക്രിയയാണ് ഈ പറഞ്ഞിട്ടുള്ള ചമ്മന്തി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ചൂടുചോറും കാന്താരി ചമ്മന്തിയും അതുപോലെ കറിവേപ്പില ചമ്മന്തി ഇതൊക്കെ കഴിക്കുന്നതും നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കഞ്ഞിക്കൊപ്പം പോലും ഏറ്റവും കൂടുതൽ നമ്മൾ കൂട്ടുപിടിച്ചിരുന്നത് ഈ പറഞ്ഞിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പൊ കേരളത്തിലെ മിക്ക വീടുകളിലും ഏതെങ്കിലും തരത്തിലുള്ള ചമ്മന്തി ഉണ്ടാകും. തേങ്ങാ ചമ്മന്തി, കാന്താരി ചമ്മന്തി, കറിവേപ്പില ചമ്മന്തി, മാങ്ങാ ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി, പുളിച്ചമ്മന്തി, അങ്ങനെ പല തരത്തിലുള്ള വകഭേദങ്ങളാണല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് ഈ പറഞ്ഞിട്ടുള്ള വെറൈറ്റി ചമ്മന്തിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിരുന്നു എത്ര പ്രസംഗം നടത്തിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതിനുവേണ്ടി തന്നെയാ, കാരണം ഇത് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വാചാലരാവുമല്ലോ നമ്മളുടെ ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ ഇന്ന് നമ്മൾ കറിവേപ്പില ചമ്മന്തി, അതായത് രുചിയും ആരോഗ്യവും ഒന്നിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. സാധാരണ കറികളിൽ സുഗന്ധത്തിനായിട്ട് ഉപയോഗിക്കുന്ന കറിവേപ്പില ചമ്മന്തി ആക്കിയാലും അത് ഗംഭീരമാണ്. ഇരുമ്പ്, ആന്റി ഓക്സിഡൻസ്, ഫൈബർ ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കറിവേപ്പില ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ 2 കപ്പ് കറിവേപ്പില, തേങ്ങാ ചിരകിയത് 1 കപ്പ്, 5 വറ്റൽമുളക്, പുളി ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ, 3 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പൊ 2 കപ്പ് കറിവേപ്പില, തേങ്ങാ ചിരകിയത് 1 കപ്പ്, 5 വറ്റൽമുളക്, ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, വെളുത്തുള്ളി 3 അല്ലി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ. ആദ്യം കറിവേപ്പില നന്നായിട്ട് കഴുകി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി വറ്റൽമുളകും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നീട് തേങ്ങയും പുളിയും വെളുത്തുള്ളിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ചൂട് ചോറിനൊപ്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് തക്കാളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുള്ള ചമ്മന്തി. വീട്ടിലെ കറി ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് 4 പഴുത്ത തക്കാളി, 8 അല്ലി വെളുത്തുള്ളി, 6 വറ്റൽമുളക്, 5 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയാണ് എടുക്കേണ്ടത്. 4 പഴുത്ത തക്കാളി, 8 അല്ലി വെളുത്തുള്ളി, 6 വറ്റൽമുളക്, 5 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആദ്യം പാനിൽ എണ്ണ ചൂടാക്കി വെളുത്തുള്ളിയും ഉള്ളിയും വറ്റൽമുളകും കൂടി വഴറ്റുക. പിന്നീട് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇത് ചോറിനൊപ്പം മാത്രമല്ല ദോശയ്ക്കും ചപ്പാത്തിക്കും പറ്റിയ കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഇടയ്ക്കൊന്ന് പൊടിതട്ടി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ 2 ചമ്മന്തി ഞാൻ പരിചയപ്പെടുത്തിയത്. ഇനിയുമുണ്ട് പച്ചമാങ്ങ ചമ്മന്തി, അതുപോലെ ഉലുവ ചമ്മന്തി. അത് ഉലുവയും കൂടി ചേർത്തിട്ട് തേങ്ങയും ചേർത്തിട്ട് അരച്ചെടുക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഉള്ളിച്ചമ്മന്തി, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പൊ ഒരു കറി ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, വെറൈറ്റി ചമ്മന്തി നമ്മളുടെ കയ്യിലുണ്ടല്ലോ, അതങ്ങ് പരീക്ഷിച്ചാൽ മാത്രം മതി. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: മോനെ ഓഗസ്റ്റ് രണ്ടിന് എന്നെ ഒന്ന്
1: സോറമുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് രണ്ടിന് രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

അടുക്കളയിൽ അമ്മ കറി വെക്കാൻ നേരത്ത് തേങ്ങയൊക്കെ പൊട്ടിക്കാറില്ലേ, അപ്പോ അതില് വരുന്ന തേങ്ങാ വെള്ളം എന്താ ചെയ്യാറ്? സാധാരണ കുടിക്കോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യോ? എങ്കിലേ ഇനി മുതല് തേങ്ങ അമ്മ പൊട്ടിക്കുമ്പോ ആ തേങ്ങാ വെള്ളം ഇങ്ങനെ മേടിച്ചെടുത്തോ. നമുക്ക് ഇത് വെച്ചൊരു സൂത്രപ്പണിയുണ്ട്, എന്താണെന്നല്ലേ പറഞ്ഞു തരാം. വെൽക്കം ടു ശമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മുടെ മുഖത്തിന് തിളക്കം കൊണ്ടുവരാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴിയാണ് ഈ തേങ്ങാ വെള്ളം. യാതൊരു വിധ ചെലവും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ തേങ്ങാ വെള്ളം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം എടുക്കേണ്ടത് കടലമാവാണ്. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ആഡ് ചെയ്യുക. ഇതിലേക്ക് ഇതൊരു കുഴമ്പ് പരുവത്തിന് നനച്ചെടുക്കാൻ പാകത്തിന് തേങ്ങാ വെള്ളം ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആകാനും അതുപോലെ തന്നെ ഒരു തിളക്കമൊക്കെ ലഭിക്കാനായിട്ടും സഹായിക്കും. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് മടിയാണെങ്കിൽ വെറുതെ തേങ്ങാ വെള്ളം എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് തേങ്ങാ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക. ഒരുപാടൊന്നും വേണമെന്നില്ല, കുറച്ച് മതി. ഒരു കൈ അളവിലെങ്കിലും തേങ്ങാ വെള്ളം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, എല്ലാ ദിവസവും തേങ്ങാ വെള്ളം ഒന്നും കിട്ടത്തില്ലെങ്കിൽ വേറൊരു പരിപാടിയുണ്ട്. അതായത് നമ്മളിപ്പോ ഐസ് ക്യാപ്സുകൾ ഉണ്ടാക്കുന്ന ട്യൂബ് ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ഓൺലൈനിലൊക്കെ ആണെങ്കിലും വളരെ തുച്ഛമായ വിലയിൽ ഇത് മേടിക്കാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് തേങ്ങാ വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഫ്രീസ് ചെയ്യുക. ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് തിളങ്ങാനും അതുപോലെ തന്നെ ഒന്ന് ബ്രൈറ്റ് ആകാനും സഹായിക്കും. ഇതുകൊണ്ട് കഴിഞ്ഞില്ല, തേങ്ങാ വെള്ളം മാത്രമല്ല കേട്ടോ, തേങ്ങാപ്പാലും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. തേങ്ങാപ്പാലും മഞ്ഞളും ചേർത്ത് ചാലിച്ചിട്ട് ഇളം തീയിൽ വെച്ച് ചൂടാക്കുകയാണെങ്കിൽ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമല്ലോ, അതായത് ഉരുക്കെണ്ണ. അതിൽ മഞ്ഞളും കൂടി ചേർത്ത് വന്ന് മാത്രം ഇതെടുത്ത് ഒരു ടിന്നിലാക്കി മാറ്റി വെക്കുക. ശേഷം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആകാനായിട്ട് സഹായിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ, ചർമ്മം തിളങ്ങാനായിട്ട് തേങ്ങയും തേങ്ങാവെള്ളമൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഇന്ന് ശമയത്തിലൂടെ പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ശമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

കൂട്ടുകെട്ടില്ലേ, അതായിരിക്കും ആ പാട്ടിന്റെ ഏറ്റവും വലിയ ഭംഗി. അത്തരത്തില് ഒരുപാട് കൂട്ടുകെട്ടുകളിൽ മലയാള സിനിമയിൽ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട്, അതായത് ചിത്രശേഷിയും ദാസേട്ടനും ഇവർ ഒരുമിച്ച് വന്നിട്ടുള്ള കുറച്ച് പാട്ടുകൾ, അതൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ഗ്രാമഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദാ ഈ ഒരു കൂട്ടുകെട്ടില് അല്ലെങ്കിൽ ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ള മലയാള സിനിമയിലെ പാട്ടുകളൊക്കെയാണ് കേട്ടോ. അതിൽ നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് പറയാതെ അറിയാതെ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. ഫ്രം ദ മൂവി ഉദയനാണ് താരം. നമുക്കറിയാം ദീപക് ദേവിന്റെ മ്യൂസിക്കിന് ഒപ്പം കൈതപ്പുറത്തിന്റെ വരികളാണ്, അതാണ് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. നമ്മള് വിരഹം എന്താണ് എന്ന് ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരുന്നാൽ പോലും ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ ഒരു സങ്കടമൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നാറുണ്ട്. അപ്പോ ഈ ഒരു പാട്ട് കേട്ടാലോ, ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ശ്രീപേട്ടനും മഞ്ജു ജീഷയും കൂടി ഒരുമിച്ചെത്തിയ പഴയകാല സിനിമകൾക്ക് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അത്തരത്തിലുള്ളൊരു മൂവിയായിരുന്നു സല്ലാപം. സല്ലാപം എന്ന മൂവിയിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്നും മികച്ചതാണെങ്കിലും നമ്മുടെ ദാസേട്ടനും ചിത്ര ജീഷയും ഒരുമിച്ചെത്തിയ പൊന്നിൽ കുളിച്ചു നിന്നു എന്ന് തുടങ്ങുന്ന സോങ് ഉണ്ടല്ലോ, അതിപ്പൊ കേട്ടാലും നമ്മളൊക്കെ ഒരു സന്ധ്യാസമയം, അതായത് ഒരു അന്തി വൈകുന്ന നേരത്തെ ഒരു വയലിന്റെ അരികിലൂടെ നടക്കുന്ന ഒരു ഫീലാണ്. ഭയങ്കര രസമുള്ള പാട്ടാണ് കേട്ടോ. ജോൺസൺ മാഷാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വരികൾ കൈതപ്പുറത്തിൻ്റെതാണ്. അപ്പൊ ഈ ഒരു പാട്ട് കേൾക്കാം അല്ലേ.

ഹരിക്കും ലാലേട്ടനും ഒരുമിച്ചെത്തിയ മൂവി എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. അത്തരത്തിലുള്ളൊരു മൂവിയായിരുന്നു ഹരികൃഷ്ണൻസ്. ഈ ഒരു മൂവിയുടെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു പാട്ട് ഓടിയെത്തും. അതാണ് പൊന്നാമ്പൽ പുഴയിറമ്പൽ എന്ന് തുടങ്ങുന്ന സോങ്. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ ചിത്രശേഷിയും ദാസേട്ടനും ചേർന്നിട്ടാണ്. ഔസേപ്പ് അച്ഛൻ സാറാണ് കേട്ടോ ഈ ഒരു പാട്ടിനും സംഗീതം പകർന്നിരിക്കുന്നത്. വരികൾ കൈതപ്രത്തിൻ്റെതാണ്. അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടാലോ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
2: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: നല്ല നല്ല പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രാമഫോണാണ് കേട്ടോ. നമ്മളിന്ന് ഗ്രാമഫോണിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പാട്ടുകളും തന്നെ ചിത്രചേച്ചിയും ദാസേട്ടനും ചേർന്ന് പാടിയിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പാട്ടാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. മൗനം സ്വരമായി എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഭയങ്കര രസമുള്ള പാട്ടാണല്ലേ. ഇപ്പോഴും അതായത് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളും ഈ ഒരു പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഔസേപ്പച്ചൻ സാറിന്റെ മ്യൂസിക്കാണ്, കൈതപ്പുറമാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.
1: മൗനം സ്വരം.

എന്നൊരു മൂവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പാതിരാമഴയേതോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടായിരിക്കും അല്ലേ. ആ ഒരു പാട്ടിന്റെ തുടക്കം മുതൽ അവസാനം വരെ എന്തോ ഒരു സങ്കടം അല്ലെങ്കിൽ എന്തോ ഒരു ഭാരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നിയിട്ടില്ലേ. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ചിത്രശേഷിയും ദാസേട്ടനും ചേർന്നിട്ടാണ് കേട്ടോ. അത് തന്നെയാണ് ഈ ഒരു പാട്ടിന്റെ മറ്റൊരു ഭംഗി. ഈ ഒരു പാട്ടിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഔസേപ്പച്ചൻ സാർ തന്നെയാണ്, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രമാണ്. അപ്പോ നോക്കി ഈ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊക്കെ പറയില്ലേ, അത് ഒരു സിനിമയായിട്ട് കാണിച്ചു തന്നാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് ദോസ്ത് എന്ന് പറഞ്ഞ മൂവി. ഒരു നല്ല ഫ്രണ്ട് ജീവിതത്തിലേക്ക് വരുമ്പോൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായ ബാഡ് ഹാബിറ്റ് ഒക്കെ മാറ്റിവെച്ച് നല്ലൊരു വഴിയിലേക്ക് വരുന്ന ഒരു സുഹൃത്ത്. ഇങ്ങനെയുള്ള രണ്ട് സൗഹൃദങ്ങളുടെ കഥ പറഞ്ഞ സിനിമയായിരുന്നു ദോസ്ത്. അതിനിടയിൽ ഉണ്ടാകുന്ന ചില പ്രണയവും അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ സിനിമ പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ഈ സിനിമയിൽ

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ എൻ ആർ ഐ ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

നല്ല നല്ല പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രാമഫോൺ ആണ്, കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. കുഞ്ചാക്കോ ബോബൻ പ്രധാന കഥാപാത്രമായി വന്ന ചിത്രമായിരുന്നു മയിൽപ്പീലിക്കാവ്. ഈ ഒരു ചിത്രം എന്താ പറയാ, കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റും. കാരണം അത്രയും ഒരു ശ്രദ്ധ കിട്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം പറയേണ്ടത്. കാരണം അത്രയും മനോഹരമായ ഒരു സിനിമയാണ്. ആ സിനിമയുടെ കഥയാണെങ്കിലും കഥ പറച്ചിൽ രീതിയൊക്കെ ആണെങ്കിലും വളരെ വ്യത്യസ്തമായിരുന്നു. പക്ഷെ അതിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയിരുന്നില്ല. എന്നിരുന്നാലും ദാ ഈ ഒരു ചിത്രത്തിലെ ഒന്നാം കുന്നിൻമേൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് നമ്മൾ ഇന്ന് ഗ്രാമഫോണിൽ കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ചിത്രശേഷിയും ദാസേട്ടനും ചേർന്നിട്ടാണ് കേട്ടോ. ബേണി ഇഗ്നീഷ്യസ് ആണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വരികൾ എസ് രമേശൻ നായരുടേതും. അപ്പൊ നമുക്ക് കേട്ടാലോ ദാ വരുന്ന പാട്ട്. കേട്ടോണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഫോട്ടോ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന സിനിമ അത് മണിച്ചിത്രത്താഴായിരിക്കും. അതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മണിച്ചിത്രത്താഴ എന്ന സിനിമയിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ് ഒരു മുറയിൽ വന്ന് പാർത്തായ. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്നിട്ടാണ് കേട്ടോ. പക്ഷേ ഇതിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് രണ്ടുപേര് ചേർന്നിട്ടാണ് കേട്ടോ. വാലിയും ബിജു തിരുമലയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം MG രാധാകൃഷ്ണനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ദാ വരുന്ന പാട്ട് കേട്ടോണ്ടേ. Radio Mac Fast 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ ചിത്ര ചേച്ചിയും ദാസേട്ടനും ഒരുമിച്ചെത്തിയ പാട്ടുകളൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത്. കേട്ടുകൊണ്ടിരുന്നത് ഗ്രാമഫോൺ ആണ്. ഗ്രാമഫോണിൽ നിന്ന് പതിയെ എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ വെറും കൈയോടെ ഞാൻ പോകുന്നില്ല, ഒരു പാട്ട് കൂടി അങ്ങോട്ട് തന്നിട്ടാണ് പോകുന്നത്. നമ്മള് ലാസ്റ്റ് ആയിട്ട് കേൾക്കാൻ പോകുന്ന പാട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കാണുമ്പോൾ പറയാമോ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. ഇഷ്ടം എന്ന മൂവിയിലെ സോങ് ആണ്. ഇഷ്ടം എന്ന മൂവി നമ്മൾ എപ്പോ കണ്ടാലും ദാ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങ് മതി മറന്നിരുന്ന് പോകാറുണ്ട്. ഭയങ്കര രസമുള്ള പാട്ടാണ്. ഒരു പഴയ പാട്ടിന്റെ ശൈലിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഈ ഒരു പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. മോഹൻ സിത്താരയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. സച്ചിദാനന്ദൻ പുഴങ്കരയാണ് കേട്ടോ വരികൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാട്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. പിന്നെ കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപയാണ്. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പമുള്ളത് കേം ചെറിയാൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ കരീഷ്മ ജോർജ്. അപ്പൊ ഡോക്ടറിനെ ആദ്യം തന്നെ നമുക്ക് മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഡോക്ടർ നമ്മളോടൊപ്പം ഇന്ന് മെഡിടോക്കിൽ വന്നിരിക്കുന്നത് ആക്നെ അവയർനെസ് മന്ത്, ജൂൺ മാസം എന്ന് പറയുന്നത്. ഈ ഒരു മന്തിൽ തന്നെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ്, പ്രത്യേകിച്ച് ഡെർമറ്റോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഒന്ന് കേട്ടിരിക്കുന്ന കാരണം ഇത്ര ഇപ്പോ ഈ ഒരു ടൈം അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് അത്രത്തോളം ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പൊ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് കേട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഈ ആക്നെ അവയർനെസ് മന്ത് ആയിട്ട് ഈ ഒരു മന്ത് നമ്മൾ ആചരിക്കുമ്പോൾ എന്താണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഡോക്ടർ?
1: ആക്നെ അവയർനെസ് മന്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് ഒരുപാട് ടീനേജേഴ്സ് അല്ലെങ്കിൽ ഈവൻ അഡൾട്ട്സ് ആക്നെയിൽ എഫക്റ്റഡ് ആണ്. അറൌണ്ട് 80% ആൾക്കാർക്ക് ആക്നെ ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് DIY ട്രീറ്റ്മെന്റ്സ്, സെൽഫ് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, അവരുടെ സ്കിൻ കെയറിന് അത് പറ്റിയതാണോ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ആക്നെ എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് സ്റ്റിഗ്മ, ഒരുപാട് ഇച്ചിരി ചില ആൾക്കാർക്ക് ഒരുപാട് നമുക്ക് ഫിസിക്കലി ഈ ഒരു കാലത്ത് ഫിസിക്കൽ ലുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാലത്ത് ഇത് ഒരുപാട് ഇച്ചിരി പിള്ളേർക്ക് എംബാരസിംഗ് ആയിട്ടോ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പം അതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അറിയിക്കാനും അത് അവൈലബിൾ ആണ്, വെരി ട്രീറ്റബിൾ ആണ് ആൻഡ് ബൈ ദി കറക്റ്റ് പേഴ്സൺ, അതിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത് ബേസിക്കലി.
0: ഓക്കെ. അപ്പൊ കാരണം എല്ലാ ദിവസവും നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കണം അല്ലേ? അപ്പൊ ഈ ഒരു മന്ത് എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇപ്പൊ ഈ മുഖക്കുരു എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഒരു 100-90% പേർക്കും ഈ മുഖക്കുരു ഉണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ അത് കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടാവുന്നത്?
1: ആക്നെ വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോർമോണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അത് കോമൺലി നമുക്ക് ടീനേജേഴ്സിൽ ഉണ്ടാവാം, പിന്നെ ഫീമെയിൽസ് വിത്ത് PCOD. അപ്പം ഹോർമോണൽ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മളുടെ ജനറ്റിക് ഫാക്ടർ ഉണ്ട്. പിന്നെ നമുക്ക് സ്ട്രെസ് കാരണം ആക്നെ ട്രിഗർഡ് ആണ്. സ്ട്രെസ് കാരണം കോർട്ടിസോൾ ലെവൽ കൂടുന്നുണ്ട്, ആക്നെയുടെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. പിന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, നമ്മുടെ ഡയറ്റ്, അങ്ങനെ പല ഫാക്ടേഴ്സ് കാരണം ആക്നെ വരാം. പിന്നെ ഓവറോൾ നമ്മളുടെ ഫേസിലെയും ബോഡിയിലെയും ഓയിൽ സെക്രീഷൻ കൂടുന്നുണ്ട്. അപ്പം നമ്മുടെ സീബം പ്രൊഡക്ഷൻ എന്ന് പറയും, അത് കൂടുന്ന ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ പോർസ് ഒക്കെ ക്ലോഗ്ഡ് ആയിട്ടും ആക്നെ വരാം, ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും വരാം.
0: ഓക്കെ. അപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഫേസിൽ നമുക്ക് ഈ ഒരു
1: ആക്നെ വരാൻ
0: കാരണം എന്ന് പറയുന്നത്. ഈ ഇതുപോലെ തന്നെ ഇപ്പൊ പലരും പല ഇവ പണ്ടുള്ള ആൾക്കാരൊക്കെ ഓരോന്നും പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ചില മിത്തുകൾ എന്നൊക്കെ പറയുന്നത് പോലെ. അതായത് നമ്മൾ നീറ്റായിട്ട് നമ്മുടെ ഫേസ് കെയർ ചെയ്യാത്തത് കൊണ്ടാണ് പിന്നെ മുഖത്ത് ഇങ്ങനെ മുഖക്കുരു വരുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണ്?
1: ഈ ശരിക്കും ഒരു മിസ്കൺസെപ്ഷൻ ആണ്. നമ്മളുടെ ഡേർട്ടി സ്കിന്നിൽ മാത്രമേ ആക്നെ വരുള്ളൂ. അതൊരു വലിയൊരു ഒരു ചെറിയ റോൾ പ്ലേ ചെയ്യാം. പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരും എക്സസീവ് ആയിട്ട് ഫേസ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 തവണ സ്ക്രബ് ചെയ്യുക, അത് ശരിക്കും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ആക്നെ പ്രോൺ സ്കിന്നിനുള്ളത്. കാരണം അത് നമ്മുടെ നോർമൽ സ്കിൻ ബാരിയറിനെ അത് ഡിസ്ട്രോയ് ആണ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ആക്നെ ഉണ്ട്. അപ്പൊ അതൊരു മിസ്കൺസെപ്ഷൻ ആണ്, ഡേർട്ടി സ്കിൻ ഡെവലപ്സ് ആക്നെ.
0: പിന്നെ അടുത്തെന്ന് പറയുന്നത് മേക്കപ്പിലും അങ്ങനെ, അതായത് അത് മിത്തല്ല, ചിലപ്പം എനിക്ക് തോന്നുന്നത് ശരിയായിരിക്കാം എന്നുള്ളത്. കാരണം മേക്കപ്പ് ഇടുന്നവർക്ക് എല്ലാവർക്കും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മുഖക്കുരു വരാം എന്നും പറയുന്നുണ്ട്.
1: മേക്കപ്പിന് തന്നെ രണ്ട് തരമുണ്ട്. നമുക്ക് സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട് നമുക്ക് നോൺ കോമഡോജിനിക് സ്കിൻ കെയർ ഉണ്ട്, ആക്നെ സ്കിന്നിന് പറ്റുന്ന ടൈപ്പ്. അതായത് ഒരുപാട് ഓയിൽ കണ്ടന്റ് ഇല്ലാത്ത, അത് കുഴപ്പമില്ല. അതല്ലാതെ കോമഡോജിനിക് ടൈപ്പ് ഓഫ് മേക്കപ്പ് ഉണ്ട്, ആക്നെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള മേക്കപ്പ് ഉണ്ട്. അതിനെക്കാട്ടുപരി നമ്മുടെ ഇപ്പം മേക്കപ്പ്, ഹെവി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ നൈറ്റ് പ്രോപ്പർലി ക്ലെൻസ് ചെയ്യാതെ കിടന്നാലും ഇതുപോലെ ആക്നെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം മേക്കപ്പിന് ഒരു റിലേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ചെറിയ റിലേഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. അതിന് നമുക്ക് പ്രോപ്പർലി സ്കിൻ കെയർ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലെയർ ബിക്കോസ് ഓഫ് മേക്കപ്പ് നമുക്കത് കുറയ്ക്കാം.
0: ശരി. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫേസ് ഓരോന്നും നമ്മൾ ചെയ്യുന്നതിന്, അതായത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നു, അതിനൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഇന്നത് ചെയ്യണം.
2: ചെയ്യണം, ആ ഒരു ഡോക്ടർ ഒന്ന് പറയുമോ എങ്ങനെയാണ് എന്നുള്ളത്? നമ്മളുടെ ഈ ഒരു കോമൺ ആയിട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ
1: നമുക്കൊരു പൊതുവേ ഒരു സ്കിൻ കെയർ ഫോർ ആക്നെ സ്കിൻ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തിങ് നമുക്ക് ആക്നെ ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് പല ടൈപ്പ് ആക്നെ ഉണ്ട്. നമുക്ക് ഏറ്റവും ചെറിയ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് മാത്രം ഉള്ളത് തൊട്ട് നമുക്ക് സിവിയർ ആയിട്ട് റെഡ് ആയിട്ട് നല്ല പഴുപ്പുള്ള ടൈപ്പ് ആക്നെയും വരാം. അപ്പൊ പല ഗ്രേഡുകൾ ആക്നെക്ക് ആക്റ്റീവ് ട്രീറ്റ്മെന്റ് പലതാണ്. അത് നമ്മൾ ശരിക്കും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം അതിന്റെ ആക്റ്റീവ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ. ചില ആൾക്കാർക്ക് ക്രീംസ് മാത്രം മതി, ചില ആൾക്കാർക്ക് ഓറൽ മെഡിക്കേഷൻ വേണ്ടി വരും, ചില ആൾക്കാർക്ക് അതിനെയും കാട്ടിൽ ഇപ്പൊ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പീൽസോ അതിന്റെ തെറപ്പീസ് വേറെയാണ്. അപ്പൊ അത് ഡെഫിനറ്റ്ലി ചിന്തിക്കുക. അത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തിങ് നമുക്കൊരു ജെന്റിൽ ക്ലെൻസർ, ആക്നെ സ്കിന്നിന് പറ്റുന്ന ഒരു ക്ലെൻസർ വേണം. അതും റിപ്പീറ്റഡ്ലി അല്ല, വൺസ് ഓർ ട്വൈസ് പെർ ഡേ, ഡിപെൻഡിങ് ഓൺ ദി ഓയിൽ കണ്ടന്റ് ഓഫ് ആ സ്കിൻ. അതൊരു ഒരു കാര്യം ചെയ്യണം. സെക്കൻഡ് തിങ് നമുക്ക് മോയ്സ്ചറൈസർ ആണ്. അപ്പൊ മോയ്സ്ചറൈസർ നമുക്ക് ഏത് ടൈപ്പ് സ്കിൻ, ഇപ്പൊ ഒരുപാട് ഓയിലി സ്കിന്നിന് നമുക്ക് അഗൈൻ ആ ടൈപ്പ് മോയ്സ്ചറൈസർ വേണം യൂസ് ചെയ്യാൻ, നോട്ട് ഫോർ എവറി സ്കിൻ. അപ്പം സെയിം നിങ്ങൾക്ക് പറ്റുന്ന സ്കിന്നിന് പറ്റുന്ന ടൈപ്പ് മോയ്സ്ചറൈസർ ഫസ്റ്റ് തിങ്, സെക്കൻഡ് സ്റ്റെപ്പായിട്ട്. പിന്നെ നമുക്ക് തേർഡ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ, നിർബന്ധമാണ്. സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഗൈൻ നമുക്ക് നോൺ കോമഡോജനിക് സൺസ്ക്രീൻസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതൊക്കെ നമുക്ക് മോർണിംഗ്സ്. നൈറ്റിൽ നമുക്ക് അഗൈൻ ആക്നെയുടെ ട്രീറ്റ്മെന്റ്, ഇപ്പൊ ടോപ്പിക്കൽ തെറപ്പി, ക്രീംസ് ആവാം, ജെൽസ് ആവാം, ചിലപ്പോൾ ഓറൽ മെഡിക്കേഷൻ, ഏതാണെങ്കിലും അങ്ങനെ ഒരു ആക്റ്റീവ് സാധനം നൈറ്റിൽ യൂസ് ചെയ്യുക ആഫ്റ്റർ ക്ലെൻസിങ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എക്സസീവ് ആയിട്ട് നമുക്കിപ്പോൾ കാണുന്ന ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പല ടൈപ്പ് സിറംസ് ഉണ്ട്. നമുക്ക് ബ്രൈറ്റനിങ് സിറംസ്, നിയാസിനമൈഡ്, കോജിക് ആസിഡ് എല്ലാം കൂടെ പല ആൾക്കാരും മിക്സ് ആക്കി ചെയ്യാറുണ്ട്. പിന്നെ കുറെ DIY ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഡെയിലി, ഇതേപോലെ പാക്സ്, ഇതേ ലെമൺ പിഴിഞ്ഞിട്ട് കോഫി പൗഡർ എല്ലാം, ഇതെല്ലാം എല്ലാം മോശമല്ല, മോശമാണെന്നല്ല, പക്ഷെ എല്ലാം വർക്ക് ചെയ്യുമോ എന്നാണ്. എല്ലാവർക്കും എല്ലാവരുടെ സ്കിന്നിൽ ഇത് പറ്റുമോ? ശരിക്കും ഇത് എഫക്റ്റിനെയും കാട്ടി കൂടുതൽ പല ആൾക്കാർക്കും ഇത് ഇറിറ്റേഷനും ആക്നെ ബ്രേക്ക്ഔട്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ എന്തും ചെയ്യുന്നതിന് മുന്നിട്ട് ഇത് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോർ ആക്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ഡെഫിനറ്റ്ലി അഡ്വൈസ് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ എല്ലാം യൂഷ്വലി ആൾക്കാരെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ട്രീറ്റ്മെന്റ്സ് ഒക്കെ ട്രൈ ചെയ്ത് സെൽഫായിട്ട് നമ്മളെല്ലാം ട്രൈ ചെയ്ത് പാക്സ് ഒക്കെ ഇട്ട് കുറച്ച് ആക്നെ കൂടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു ഡെർമറ്റോളജിസ്റ്റിന് അടുത്ത് വരാം. ബട്ട് ഐ വുഡ് സജസ്റ്റ് ബിഫോർ ദാറ്റ് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഔട്ട്സ് ഉണ്ടെങ്കിൽ ആദ്യമേ കൺസൾട്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് എന്താണ് അതാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യേണ്ടത് അലോങ് വിത്ത് യുവർ സ്കിൻ കെയർ.
2: ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ അത്ര സീരിയസ് ആവുകയാണെന്നുണ്ടെങ്കിലാണ് എല്ലാവരും വരുന്നത്. അതിനു മുൻപ് ഈ പറഞ്ഞതുപോലെ തന്നെ കാണുന്ന ക്രീമുകളെല്ലാം വാങ്ങോ. പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവര് ചെയ്ത അവരുടെ സ്കിന്നിന് അത് ഓക്കെ ആണ്.
1: നമുക്ക് പല സ്കിൻ ടൈപ്സ് ആണല്ലോ, അപ്പൊ നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിനും പറ്റിയതായ ട്രീറ്റ്മെന്റ് ഇസ് വെരി ഡിഫറെന്റ്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്കിന്നിന് പറ്റിയത്. അപ്പം ചിലപ്പോൾ ഒരാൾ കാണിക്കുന്നത് അവരുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, ഡസന്റ് മീൻ നമ്മുടെ സ്കിൻ അത് വർക്ക് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ച്വലി ഏറ്റവും ഫസ്റ്റ് കേസ് ഏർലിയസ്റ്റ് ആക്നെയുടെ ട്രീറ്റ്മെന്റ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നേരത്തെ ട്രീറ്റ് ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ദാൻ വെയിറ്റ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ ഒരുപാട് കുരുവായി മുഖക്കുരു കൂടി അല്ലെങ്കിൽ കുഴികൾ വരുന്നതിന് വെയിറ്റ് ചെയ്യുന്നതിന് പകരം ആദ്യമേ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ അറ്റം സ്റ്റേജ് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് റെജിമെൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഐ വുഡ് സജസ്റ്റ്.
2: ഓക്കെ ഡോക്ടർ, ഇപ്പൊ അതുപോലെ തന്നെ ഏത് പ്രായക്കാരിലായിരിക്കും കൂടുതൽ ഈ ആക്നെ കണ്ടുവരുന്നത്? ഇന്ന ഏജ് എന്നുണ്ടോ?
1: നമ്മള് കോമൺലി പറയുന്നത് ഒരു ടീനേജ് ഏജ് ഗ്രൂപ്പാണ്, പക്ഷേ അങ്ങനെ അത് മാത്രമെന്ന് പറയാൻ പറ്റില്ല. ചെറിയ പിള്ളേർ തൊട്ട് നമുക്ക് പ്രായമുള്ള ആൾക്കാർ വരെ ആക്നെ ഉണ്ടാവാം. കോമൺ ഏജ് 20s to 40s ആണ്. ആൻഡ് ഫീമെയിൽസ് ആൻഡ് മെയിൽസിൽ ഒരേപോലെ കാണാം, അതൊരു പ്രീഡിസ്പോസിഷൻ അല്ല. ചെറുതായിട്ട് വേണമെങ്കിൽ ഫീമെയിൽസ് കൂടുതൽ കാണുന്നുണ്ട് എന്ന് പറയാം, പക്ഷെ ഒരേപോലെയാണ് ആക്ച്വലി ടെക്നിക്കലി.
2: ഓക്കെ, ഇപ്പൊ ഫുഡ്, കാരണം പലരും പറയുന്നുണ്ട് ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ ഇത് കഴിക്കുക അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ഈ ആക്നെയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്?
1: ശരിക്കും ഡയറ്റിന് ആക്നെയായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ട്. ബിക്കോസ് നമുക്ക് ഡയറ്റ് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഹൈപ്പർ ഗ്ലൈസിമിക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം, ഇത് നമ്മുടെ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടേഴ്സ് കാരണം നമ്മുടെ സീബം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓയിൽ ഗ്ലാൻസിന്റെ സെക്രീഷൻ കൂട്ടിയിട്ട് ആക്നെ കൂട്ടാൻ ചാൻസ് ഉണ്ട്. അതൊരു അപ്പൊ നമ്മൾ ഷുഗറി ഫുഡ് എല്ലാം കട്ട്
2: ചെയ്യാം.
1: രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരുപാട് പാലളവുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ഡെയറി പ്രൊഡക്ട്സ്, ഇപ്പം പാല്, തൈര്, ചീസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചായ അല്ല ഒരു പാല് ഡെയിലി അതല്ല പ്രശ്നം, നമ്മൾ ഒരുപാട് അളവ് കൂടുമ്പോഴാണ് കുഴപ്പം വരിക. അപ്പം ഐഡിയലി നമ്മളുടെ ഒരു ആക്നെ ട്രീറ്റ്മെന്റ് നമുക്ക് ഈ ടോപ്പിക്കൽ തെറപ്പി അല്ലെങ്കിൽ ഓറൽ മാത്രമല്ല, കുളികൾ മാത്രമല്ല, അതല്ലാതെ നമ്മളുടെ സ്ട്രെസ് മാനേജ് ചെയ്യണം, നമ്മളുടെ ഡയറ്റ് ശരിയാക്കണം, നമുക്ക് ഹെൽത്തി ഡയറ്റിലേക്ക്, അതായത് ഈ ഷുഗറി ഫുഡ് കട്ട് ചെയ്ത് ഡെയറി പ്രൊഡക്ട്സ് ഒക്കെ ഒരു മിനിമലിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അത് എക്സസൈസ് ചെയ്യുക, നമ്മളുടെ ബോഡി ഫിസിക്കൽ മെന്റൽ എല്ലാം കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് ഫോർ യുവർ സ്കിൻ. പറഞ്ഞ പോലെ.
2: ഓക്കെ, ഇപ്പൊ ഈ ഷുഗർ കട്ട് ചെയ്യുന്ന കാര്യം എല്ലാരും പറയുന്നുണ്ട്. കാരണം പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഷുഗർ കട്ട് ചെയ്തത് കൊണ്ട് ഇപ്പൊ വണ്ണം കുറഞ്ഞു, ഫേസിൽ നന്നായിട്ട് പിന്നെ മുഖക്കുരു മാറി എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ ഷുഗർ കട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും?
1: അതാ ഞാൻ പറഞ്ഞത്, ഷുഗർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഷുഗറിനകത്ത് നമുക്ക് ഈ ഷുഗറി ഫുഡ് ഒരുപാട് കഴിക്കുമ്പോൾ, ഗ്ലൈസീമിക് ഫുഡ് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ ട്രിഗർഡ് ആവും, ഇൻസുലിന്റെ ആക്ടിവിറ്റി കൂടുകയാണ്. ആക്ഷൻ മീൻസ് യൂസ് ഓഫ് ഇൻസുലിൻ ഇസ് ഇൻക്രീസിങ്. അത് ഭാഗമായിട്ട് ഇൻസുലിൻ്റെ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് അത് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ അത് കാരണം നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കൂടി, സീബം ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റി കൂടിയാണ് ഈ ആക്നെ കൂടാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഒരു സിഗ്നിഫിക്കൻസ് പറയുന്നത്, നമ്മൾ ഈ ഫുഡുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്നെ കുറഞ്ഞ് നമ്മുടെ സ്കിന്ന് ബെറ്റർ ആവും.
2: ഓക്കെ, അപ്പൊ ഷുഗർ കട്ട് ചെയ്യുന്നത് നല്ലതാണ്.
1: നല്ലത്, വളരെ നല്ലത്.
2: ശരി, ഇപ്പം ഇനിയിപ്പം നമ്മളുടെ ട്രീറ്റ്മെന്റ്സിലേക്ക് വരുമ്പോ, ഇപ്പം ഡോക്ടർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ സ്റ്റേജിൽ ഓരോ ട്രീറ്റ്മെന്റ് ആയിരിക്കും. എന്നാലും പൊതുവെ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്?
1: നമുക്ക് ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ മൂന്ന് ടൈപ്പാണ് പറയുന്നത്. നമുക്ക് ക്രീംസ് അപ്ലൈ ചെയ്യാനുള്ള ക്രീംസ് അല്ലെങ്കിൽ ജെൽസ് ഒരു ടൈപ്പ്, രണ്ടാമത്തെ നമുക്കുള്ളത് ഓറൽ ഉള്ളിലേക്ക് എടുക്കാനുള്ള ഗുളികകളാണ്, പിന്നെ തേർഡ് നമുക്ക് എല്ലാ പോസ്റ്റ് നമുക്ക് പിഗ്മെന്റേഷൻ വരുന്നതിന് ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പല തെറപ്പീസ് ഉണ്ട്. ഇതിപ്പം നമുക്ക് കെമിക്കൽ പീലിംഗ് ആവാം, നമുക്ക് കുഴികൾക്ക് വേണ്ടി ലേസർ തെറപ്പീസ് ആവാം. അഗൈൻ ട്രീറ്റ്മെന്റ് നമുക്ക് പല ടൈപ്പ് ടോപ്പിക്കൽ മെഡിക്കേഷൻസ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രീംസ്. അത് ഏത് ടൈപ്പാണ് ഒരു സ്കിന്നിനെ നോക്കിയിട്ടാണ് ഡെർമറ്റോളജിസ്റ്റ് പറയാൻ ബെറ്റർ. ഇപ്പോൾ റെറ്റിനോയിഡ്സ് ആവാം, പ്ലെയിൻ ഓറൽ ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ് മാത്രം ആവാം, അതിൻ്റെ റെറ്റിനോയിഡ്സിന് പല ഫോർമുലേഷൻസ് വരാം, അതേപോലെ തന്നെ ഓറൽ റെറ്റിനോയിഡ്സ് ആവാം, ആന്റിബയോട്ടിക്സ് ആവാം. ഇതെല്ലാം പല തെറപ്പീസ് അഗെയിൻ നമ്മൾ സ്വന്തമായിട്ടല്ല, സ്കിന്നെ നോക്കിയിട്ട് ബേസ്ഡ് ഓൺ യുവർ ഗ്രേഡ് ഓഫ് ആക്നെയാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബൈ യുവർ ഡെർമറ്റോളജിസ്റ്റ്.
2: ഓക്കെ, അപ്പം എല്ലാവരോടും പറയാനുള്ളതും ഇതാണ് കോമൺ ആയിട്ട്. കാരണം എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും അതൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അത് ചെയ്യാന്നുള്ളത്. ഇപ്പൊ തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പം ഡോക്ടർ പറയണ്ടായി, നമ്മളിപ്പോ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസ നമ്മളിപ്പോ ശരിയാണ് നമ്മളുടെ ഇപ്പൊ സലൂണിലൊക്കെ പോയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മളുടെ സ്കിന്നിന് പറ്റിയതാണോ എന്ന് ആ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ പറയുമ്പോഴാണ് അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു അവയർനെസ് കൊടുക്കുകയാണ് അല്ലെ ഇന്ന്. ശരിക്കും ഇന്നലെ നല്ല ഈ മാസത്തേക്കുള്ള അവയർനെസ് ആണ്, പക്ഷെ നമുക്ക് എല്ലാ ദിവസവും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സ്, പ്രത്യേകിച്ച് എനിക്കൊന്ന് പെൺകുട്ടികളാണ് കുറച്ചും കൂടി ഇത് ഇൻട്രസ്റ്റ് ആയിട്ട് കേൾക്കുന്നത്. എന്നാൽ ആൺകുട്ടികളും ഉണ്ട്, പഴയ പോലെ എല്ലാവരും അത്രയും സ്കിന്നിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു ടിപ്പ്, ഈ ഒരു നമ്മളൊരു അവയർനെസ് കൊടുക്കും, എന്തൊക്കെയാണ് ഡോക്ടർക്ക് കൊടുക്കാനുള്ളത്?
1: ഈ ആക്നെ അവയർനെസ് മന്ത്തില് ആദ്യം പറയാനുള്ളത്, ഇത് വളരെ കോമൺ ആയ ഒരു കണ്ടീഷനാണ്. അപ്പം നമുക്ക് മാത്രമാണ് ഇത് വന്നത്, എന്തുകൊണ്ട് എൻ്റെ സ്കിൻ ഇങ്ങനെയാണ് എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഏത് സ്റ്റേജാണല്ലോ നമുക്ക് ട്രീറ്റബിൾ ആണ്. സോ ഡോണ്ട് വറി, ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം, ട്രീറ്റ്മെൻറ്റ് അറ്റ് ദി ഏർലിയസ്റ്റ്, ഏറ്റവും ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്. തേർഡ് തിങ്, നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ബിഫോർ യു ഗെറ്റ് യുവർ ഡെർമറ്റോളജിസ്റ്റ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ സ്കിൻ കെയർ നമ്മൾ നന്നായിട്ടൊന്ന് നോക്കുക. സെക്കൻഡ് തിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ ഓരോ കുരു വരുമ്പോൾ നമുക്കൊരു ഈ നമുക്ക് പൊട്ടിക്കാൻ നല്ല ചാൻസ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, കോമൺലി ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അത് ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യണം. രണ്ട് കാര്യങ്ങളാണ്, നമുക്ക് നല്ലൊരു പഴുപ്പുള്ളൊരു കുരു അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് പിമ്പിൾ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവിടെ സ്പ്രെഡ് ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളത് ചെയ്യുമ്പം കുഴികൾ വരാനും പാടുകൾ വരാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. സോ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാതെ ആക്നെ ഉള്ള സമയത്ത് നമ്മൾ കെയർ ചെയ്ത് നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം നല്ല വാട്ടർ ഇൻടേക്ക് അതും ഒന്നും ഓർക്കണം. പിന്നെ നമ്മുടെ ഡയറ്റ്, പറഞ്ഞ ഡയറ്റ് കാര്യങ്ങൾ, നമ്മൾ ഷുഗറി ഫുഡ് കട്ട് ചെയ്ത് നമ്മൾ പാലാളവുള്ള ഫുഡ്, ഡയറി പ്രൊഡക്ട്സ് ഒന്ന് കട്ട് ചെയ്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആൻഡ് ഓൾസോ സ്ട്രെസ് ഫ്രീ ലൈഫ് സ്റ്റൈൽ. അപ്പം നമുക്ക് മെന്റൽ സ്ട്രെസ്, ഫിസിക്കൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുക, ആൻഡ് ദെൻ ഗെറ്റ് യുവർ ആക്നെ ട്രീറ്റഡ് ഫ്രം യുവർ ഡെർമറ്റോളജിസ്റ്റ്. ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു മന്ത്തില് എനിക്ക് അവയർനെസ് ആയിട്ട് പറയാനുള്ളത്.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ചെലവാക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട്, അതായത് നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുപാട് ക്യാഷ് മുടക്കുന്നുണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
1: നമ്മളിപ്പം ഒരു നല്ലൊരു ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ, ഇപ്പൊ ഒരു ഫോൺ ആവട്ടെ, ഒരു ബാഗ് ആവട്ടെ, നമ്മൾ ഏറ്റവും ബെസ്റ്റ് നോക്കി നമ്മൾ നന്നായിട്ട് മണി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാ. പക്ഷെ നമ്മുടെ സ്കിന്റെ കാര്യം വരുമ്പോൾ നമ്മളെല്ലാം ട്രൈ ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെന്റിലേക്ക് എത്തിപ്പെടുന്നത്. ഒരുപാട് പൈസ മുടക്കി നമ്മൾ ഓൺലൈൻ കാണുന്ന പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ അപ്പുറത്ത് വീട്ടിലെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അപ്പോൾ അവരുടെ സജഷൻസ് ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സ്കിന്നിനെ നമ്മൾ ഒരു ഡെർമറ്റോളജിസ്റ്റിലേക്ക് എത്തിപ്പെടുക. പക്ഷേ അത് മാറേണ്ട സമയമായി. നമ്മൾ ആക്ച്വലി ആദ്യമേ നമ്മൾ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ പ്രോപ്പർ കൺസൾട്ടേഷൻ എടുത്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക.
2: ബെസ്റ്റ് എക്സാമ്പിളാണ് പറഞ്ഞത്. കാരണം ഫോണൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഇരുന്ന് സെർച്ച് ചെയ്യും ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കിയിട്ട് മാത്രമേ, അല്ലാതെ നമ്മൾ എത്ര ആൾക്കാരോട് ചോദിച്ചാൽ പോലും നമ്മൾ വീണ്ടും സെർച്ച് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു സാധനം വാങ്ങുന്നത്. ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് അപ്പുറത്താരെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ നോക്കിയിട്ട് ഇന്ന ആൾ ഇന്നത് ചെയ്തു, ഉടനെ തന്നെ അത് ട്രൈ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിന്റെ റിസൾട്ടോ നമ്മുടെ സ്കിൻ അങ്ങനെയുള്ളതാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് സെൽഫായിട്ട്. അപ്പൊ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അവയർനെസ് മന്തിലൂടെ നമുക്ക് ഡോക്ടർ തരുന്ന ഒരു അവയർനെസ്. അപ്പൊ ഇത്രയും നേരം എന്തായാലും കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇതൊന്നും അല്ല, നമുക്ക് ഒരുപാട് സ്കിന്നിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരു എപ്പിസോഡൊന്നും നമുക്ക് പോരാ. അപ്പം കുറേ കാര്യങ്ങൾ കേൾക്കാനും ആളുകൾക്ക് ആഗ്രഹമുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞതുപോലെ തന്നെ. ഒരു ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആകാംക്ഷയാണ്, കുറേ കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടാവും. അപ്പൊ താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇത്രയും ഇപ്പം പേഷ്യൻസിനെ ഒക്കെ കണ്ടിട്ട് വീണ്ടും നമ്മളുടെ ഇവിടേക്ക് വന്നിട്ട് നമുക്ക് ഇങ്ങനൊരു അവയർനെസ് നമ്മുടെ ലിസണേഴ്സിന് കൊടുത്തതിൽ. അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം മെഡിടോക്കിൽ ഉണ്ടായിരുന്നത് കെ എം ചെറിയാൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ കരീഷ്മ ജോർജ് ആണ്. അപ്പൊ ഇന്നത്തെ മെഡിടോക്ക് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: Radio MacFast 90.4. Time check.
2: 3 o'clock.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്
1: തിരുവല്ലയിൽ ആദ്യമായി

തിരുവല്ല. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: മഴയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: മോനെ, ഓഗസ്റ്റ് 2
1: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
3: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
3: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മോനെ, ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്
2: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: യൂറിക്കാസ്റ്റ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
6: അതെ, സന്ധി വേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4. ടൈം ചെക്ക്.
8: 4:00.
0: സീറോ ഡെലിവറി. യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
8: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
8: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
9: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

റേഡിയോ കഫേ. റേഡിയോ കഫേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അങ്ങനെ സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 4:50 നിങ്ങളോടൊപ്പം ഞാനും ചേരുകയാണ്. ഈ ഒരു സമയം നമ്മൾ എന്നും പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ ഒക്കെ ഒരു കൺഫ്യൂഷനോ ഒക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെയൊക്കെ അങ്ങോട്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് രസകരമായിട്ടുള്ള ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. 3 segments നിങ്ങളെ കാത്തിരിക്കുകയാണ്. സിനിമാസ്കോപ്പ്, ഹൈഡ് ആൻഡ് സീക്ക് ആൻഡ് ടാലന്റ് ഓഫ് ദ ഡേ. അറിയാലോ, സിനിമാസ്കോപ്പിൽ നമ്മൾ ചിത്രങ്ങൾ സിനിമാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഹൈഡ് ആൻഡ് സീക്ക് ജി കെ ആയിരിക്കാം, കുസൃതി ചോദ്യങ്ങളായിരിക്കാം, എങ്കിലും ഞാൻ ജി കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് കൂടുതലായി ചോദിക്കുന്നത്. ടാലന്റ് ഓഫ് ദി ഡേ, ടാലന്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളുടെ ഗാനങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള ഒരു അവസരമുണ്ട്, കഥ പറയാനുള്ള അവസരമുണ്ട്, പിന്നെ മിമിക്രി അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ശബ്ദങ്ങൾ കൊണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും, അതാണ് ടാലന്റ് ഓഫ് ദി ഡേ എന്ന സെഗ്മെന്റിലൂടെ നിങ്ങൾക്ക് തുറന്നു തരുന്ന വാതിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ 3 segmentsലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ അയക്കേണ്ടതും അതുപോലെ ടാലന്റ് ഓഫ് ദി ഡേയിൽ പങ്കെടുക്കണമെങ്കിലും എങ്ങനെയാണ്, നമുക്കൊരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, 9495730333, 9495730333. അപ്പൊ ഈ നമ്പറിലേക്കാണ് ഉത്തരങ്ങൾ അയക്കേണ്ടത്. നമുക്കിവിടെ ഇതാ ആളുകളൊക്കെ എത്തിത്തുടങ്ങി. നോക്കട്ടെ, ആദ്യ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? ഓക്കെ, എൽസി ചേച്ചി ഗുഡ് ഈവനിങ് അമ്രു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഗുഡ് ഈവനിങ് എൽസി ചേച്ചി, ഒരാളെ എത്തിയുള്ളോ? ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ്? ഏതെങ്കിലും ഒരു പാട്ട് നമുക്കിപ്പോൾ കേൾക്കാം. ആ ഒരു സമയത്തിനുള്ളിൽ ആരൊക്കെ ഇവിടെ എത്തും എന്നുള്ളത് ഈ ഒരു പാട്ടിന് ശേഷം നമുക്കറിയാൻ പറ്റും. ഇന്ന് ആരൊക്കെയാണ് റേഡിയോ കഫേയിൽ തിളങ്ങാനായി പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. ആ യെസ്, വരുന്നു രാജപ്പൻ ചേട്ടൻ. ഏ രാജപ്പൻ ചേട്ടൻ വലിയൊരു കയ്യടിയോടുകൂടിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ് രാജപ്പൻ ചേട്ടാ, നമസ്കാരം. അടുത്തത് ഞാനും ഉണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവൻ ചേട്ടൻ. പിന്നല്ല പോരെ, നമുക്ക് പൊളിക്കാം. അങ്ങനെ ജീവൻ ചേട്ടനും എൽസി ചേച്ചിയും രാജപ്പൻ ചേട്ടനും അവരുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. സൽമ ചേച്ചി ഗുഡ് ഈവനിങ് മാക് ഫാസ്റ്റ് ആയ അമൃതക്കുട്ടി, സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം, സൽമ ചേച്ചി നമസ്കാരം. അതുപോലെ നമ്മുടെ റേഡിയോ കഫേയിലേക്ക് സ്വാഗതവും ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പാട്ടിന് ശേഷം നമുക്കറിയാം ഇനി ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: മോനെ, ഓഗസ്റ്റ് 2 എന്നെ
2: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് ആയ സിനിമാസ്കോപ്പിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയുള്ളതാണെന്നുള്ളത് പറയാം. അതിനു മുമ്പ് ഒരു റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അമ്രു, ഈസി ആയിട്ടുള്ളതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജീവൻ ചേട്ടൻ. ഓക്കെ ജീവൻ ചേട്ടാ, തീർച്ചയായിട്ടും നിങ്ങളെ ഒരിക്കലും എന്റെ ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ, ഇതുവരെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട താമസം പട്ടപ്പട്ടപ്പട്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഉത്തരങ്ങൾ വരുന്നത്. അപ്പം ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും, ഇത് എന്റെ ഉറപ്പ്. ഓക്കെ, സലീൽ കുമാർ ചേട്ടൻ അയച്ചിട്ടുണ്ട് ഹായ് എന്ന് പറഞ്ഞുകൊണ്ട്. ഹായ് സലീൽ ചേട്ടാ, നമസ്കാരം. അടുത്തത് ജയങ്കരി ഏട്ടൻ, നമസ്കാരം. അമൃത, ഞാനുമുണ്ട് റേഡിയോ കഫേയിൽ, പിന്നെ വേണമല്ലോ. അപ്പൊ ജയങ്കരി എണ്ണയും വെൽക്കം ചെയ്യുന്നു. ഷേർലി ചേച്ചി ഒരു നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, തൊഴുകൈ കൂപ്പിയുണരും, തൊഴുകൈകളുമായിട്ട്. ഓക്കെ, അടുത്തത് നമ്മുടെ ലീപ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് ഈവനിങ് മാക് ഫാസ്റ്റ്, ഹായ് അമൃതകുട്ടി, ലീപ പുരുഷോത്തമൻ, തിരുവാങ്കുളം. ലീപ ചേച്ചി നമസ്കാരം. അടുത്തത് ബിന്ദു ചേച്ചി, ഹായ് അമൃത, ശുഭ സായാഹ്നം. ഞാൻ വന്നു കേട്ടോ, രാമായണം വായനയിലായിരുന്നു ഇന്നലെ ഞാൻ ഈ സമയം, ജനനായകൻ സിനിമ കാണുകയായിരുന്നു. ബിന്ദു ചേച്ചി, ഓക്കെ ബിന്ദു ചേച്ചി, അപ്പോ സിനിമയെ കണ്ടു അല്ലേ. അപ്പൊ ബിന്ദു ചേച്ചിയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് ഹായ് അമൃത, സാനിയും ബ്രസീലിയുണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നല്ല, അങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാലും കുറച്ച് പേരൊക്കെ മിസ്സിംഗ് ആണെന്നാലും നമുക്ക് നോക്കാം, എത്തുമായിരിക്കും. ഏതായാലും നമ്മുടെ ഇന്നത്തെ സിനിമാ സ്കോപ്പിൽ നിങ്ങൾക്കുള്ള ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ്, അതായത് ഡയലോഗ്സ് ആണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. ഒരു സിനിമയിലെ ഡയലോഗാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല സിറ്റുവേഷൻസിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചില ഡയലോഗുകൾ, അത് ഏത് ചിത്രത്തിലേതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, സിമ്പിൾ. എന്നാൽ ആ ഡയലോഗ് ആര് പറഞ്ഞു, ആരാരോട് പറഞ്ഞു, ഇങ്ങനെയുള്ള കടുകെട്ടിയായിട്ടുള്ള ഒരു ചോദ്യമില്ല. ജസ്റ്റ് ഞാൻ ആ ഡയലോഗ് ഒന്ന് പറയും, അവർ പറയുന്നത് പോലെ പറയത്തില്ല എങ്കിൽ പോലും ഒരു ഡയലോഗ് ഞാൻ പറയും, നിങ്ങളത് ഏത് സിനിമയിലെയാണെന്ന് പറയുക, അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ അല്ലേ? അപ്പോ ആദ്യത്തെ ഡയലോഗ് വരുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക, അതിനുശേഷം ഉത്തരം പറയുക. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ഈ ഡയലോഗ് ഏത് സിനിമയിലെയാണ്? 9495730333 എന്ന നമ്പറിലേക്ക് അയച്ചോളൂ. ഇതാണ് നമ്മുടെ ഡയലോഗ്. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ഈ ഡയലോഗ് ഏത് ചിത്രത്തിലേതാണ്? ഒരു പായസം കുടിക്കാം എന്ന് പറഞ്ഞോണ്ടേ, ഇതാരാണ്? ജീവൻ ചേട്ടൻ. എവിടുന്നാണ് പായസം? ഞാനും ഇന്ന് പായസമൊക്കെ കുടിച്ചു കേട്ടോ. ഓക്കെ, അതാ ഉത്തരങ്ങൾ വന്നു, ഞാനതാണ് ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ. ഞാൻ എന്നും വിചാരിക്കും ഈ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഇത് ഭയങ്കര ഈസി ആയി പോയല്ലോ ഈ ചോദ്യം, അടുത്ത ദിവസം ഇച്ചിരി ടഫായിട്ടുള്ള ഒരു ചോദ്യമൊക്കെ ചോദിക്കണം എന്ന് വിചാരിച്ചാണ് വരുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നാറില്ല, ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. ഇത് അത്രയും ഈസി ആയി പോയി അല്ലേ. സുജ ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. ബിന്ദു ചേച്ചി, ബിന്ദു ദിലീപ്, ബിന്ദു ചേച്ചി അയച്ചിരിക്കുന്നു. ലക്ഷ്മി പ്രിയ ചേച്ചി അയച്ചിരിക്കുന്നു. ബിന്ദു ചേച്ചി ഡിലീറ്റ് ചെയ്തു, പക്ഷെ ഞാൻ ആ ഉത്തരം തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി തിരുത്താൻ പാടില്ല ബിന്ദു ചേച്ചി, സോറി. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഉത്തരങ്ങൾ അയക്കുന്നത് ഒരിക്കലും ഡിലീറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ ചെയ്യരുതെന്ന്. അതുകൊണ്ട് ഓൾറെഡി നമ്മൾ ആ ഉത്തരം തന്നെ അറിയാം, ഞാൻ പേരും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോ അടുത്തത് ജയങ്കരി ഏട്ടൻ അയച്ചിട്ടുണ്ട്, നമ്മുടെ സാനിയ റസീലെ അയച്ചിട്ടുണ്ട്, ലീപ്പ ചേച്ചി അയച്ചിട്ടുണ്ട്, സൽമ ചേച്ചി അയച്ചിട്ടുണ്ട്, നദീറത്ത അയച്ചിരിക്കുന്നത്. ഓക്കെ, നദീറത്ത അയച്ചിട്ടുണ്ട്, തിരുത്തിട്ട്, അതെ അതെ ഡിലീറ്റ് ചെയ്തു. എന്തായാലും നമ്മൾ ആ ഉത്തരം പറയുന്നതായിരിക്കും. അടുത്തത് കുറച്ച് ലേറ്റായി പോയി, സാരമില്ല. എന്റെ ചോദ്യം ഇതാണ്, കാണാനൊരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ഈ ഡയലോഗ് ഏത് ചിത്രത്തിലേതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അമലയാണ് കുറച്ച് ലേറ്റായി പോയി എന്നൊക്കെ പറഞ്ഞു. സാരമില്ല, നമ്മുടെ ഇവിടെ ചോദ്യം ഓടുന്നതേ ഉള്ളൂ, പെട്ടെന്ന് ഉത്തരം അയച്ചോളൂ. ഷേർലി ചേച്ചി അയച്ചിട്ടുണ്ട്, ഷേർലി ചേച്ചി. അടുത്തത് സലീൽ ചേട്ടൻ അയച്ചിട്ടുണ്ട്, സുജി ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. ആകാശ് അയച്ചിട്ടുണ്ട്, ജയങ്കരേട്ടൻ്റെ പേര് ഞാൻ പറഞ്ഞു അയച്ചു. ലീപ്പ ചേച്ചി, സൽമ ചേച്ചി, ഇത്രയുമാണ് ഉത്തരങ്ങൾ വന്നിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഷേർലി ബിജു, ഷേർലി ചേച്ചി അയച്ചിട്ടുണ്ട്, രാജപ്പൻ ചേട്ടൻ അയച്ചിട്ടുണ്ട്, എൽ സി ചേച്ചി അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സമയം നമ്മുടേത്. ഇനി ഞാൻ ഉത്തരത്തിലേക്ക് പോവുകയാണ്, ഉത്തരങ്ങളൊക്കെ ആദ്യം ഒന്ന് വായിക്കാം ഞാൻ. ഓക്കെ, ആരും തിരുത്തരുതിനി, ഞാൻ കണ്ടു കഴിഞ്ഞു ഏതൊക്കെയാണ് ആരൊക്കെയാണ് ഏത് സിനിമയാണ് പറഞ്ഞതെന്നുള്ളത്.
നമ്മുടെ സൽമ ചേച്ചി അയച്ചിരിക്കുന്നു, മീശ മാധവൻ, ലീപ്പ ചേച്ചി മീശ മാധവൻ എന്നയച്ചിരിക്കുന്നു, സാനിയും റസീലയും മീശ മാധവൻ, ജയങ്കരേട്ടൻ മീശ മാധവൻ, ആകാശും മീശ മാധവൻ, ലക്ഷ്മിപ്രിയ ചേച്ചി മീശ മാധവൻ, കുഞ്ഞിക്കൂനൻ എന്ന് പറഞ്ഞുകൊണ്ട് സുജ ചേച്ചി അയച്ചിരിക്കുന്നു, സലീൽ ചേട്ടൻ മീശ മാധവൻ, വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞുകൊണ്ട് നദിർത്ത അയച്ചിരിക്കുന്നു. അടുത്തത് ഷേർലി ബിജു, ഷേർലി ചേച്ചി മീശ മാധവൻ, രാജപ്പൻ ചേട്ടൻ മീശ മാധവൻ, എൽസി ചേച്ചി മീശ മാധവൻ, ബിന്ദു ചേച്ചി അയച്ചത് നമ്മുടെ തിളക്കം എന്ന ചിത്രത്തിലെ ചിത്രമായിരുന്നു അല്ലെ, കുട്ടി മീശ മാധവൻ മതിയിട്ടോ, സലിംകുമാറിനെ ഓർത്തപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നു, സോറി കുട്ടി, രണ്ടിന് സലിംകുമാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതെ അതെ അതെ അതെ, നമ്മളിവിടെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, കാരണം നമ്മൾ കള്ളത്തരം ഒന്നും കാണിക്കരുതല്ലോ, ആദ്യം എന്താണോ അയച്ചത് അതാണ് തുടക്കം മുതൽ ഞാൻ പറയുന്നത്, ആരും എഡിറ്റ് ചെയ്യരുത് പ്ലീസ്. ഇത് തെറ്റിയാൽ ഇത് വിൽ രസകരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമല്ലേ, തെറ്റിയാ തെറ്റട്ടെ അത് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്താണോ അയക്കുന്നത് അതാണ് കേട്ടോ. ഇനി സാറല്ല, പിന്നീട് ചേച്ചി അത് മീശ മാധവൻ എന്ന് പറഞ്ഞ് തിരുത്തി അയച്ചിരുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ ഉത്തരം ഏതാണെന്നുള്ളത് ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. യെസ്, മീശ മാധവൻ. ഇവിടെ കുഞ്ഞിക്കൂനൻ വന്നു, വെൽക്കം ടു സെൻട്രൽ ജയിൽ വന്നു, തിളക്കം വന്നു, ഇതൊന്നുമല്ല ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി എന്നുള്ളത് ഇനി ഞാൻ എടുത്തു പറയണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണത്. നമ്മൾ പറയാറുണ്ട് അല്ലേ, നമ്മളൊക്കെ പറയാം എന്നെ കണ്ടിട്ട് ഒരു ലുക്കിൽ നിന്ന് ഉള്ള ഭയങ്കര ബുദ്ധിയാന്ന് നമ്മൾ പറയത്തില്ലേ. ഓക്കെ, അങ്ങനെ അടിപൊളി. അങ്ങനെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. എന്താണ് സുജ ചേച്ചി പറഞ്ഞത്? ഞാൻ മുട്ടയുടെ കിരീടം വെക്കാത്ത റാണിയാണല്ലോ എന്ത്. അതെ, സ്വന്തമായിട്ടൊക്കെ അങ്ങ് പറയാണ്, മുട്ടയുടെ കിരീടം വെക്കാത്ത റാണി. ഇനി ഞങ്ങളൊരു കിരീടം തന്നെ ഇവിടെ റെഡിയാക്കി വെക്കുന്നതായിരിക്കും. എന്തായാലും സാരമില്ല, സുജ ചേച്ചി അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ. ഒരു ഓർമ്മയിൽ നിന്നും ഇങ്ങനെ ചികഞ്ഞെടുക്കുന്നതല്ലേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സിമ്പിളായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, ഇതൊക്കെ എന്ത് എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഇതൊക്കെ എന്ത് കേട്ടില്ലേ? ഇപ്പൊ അതും നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഡയലോഗാണ് പലപ്പോഴും. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എല്ലാവരുടെയും മുന്നിൽ പറയുള്ളൂ ഇതൊക്കെ എന്ത് എന്ന് പറയത്തില്ലേ. അപ്പൊ ഈ ഒരു ഡയലോഗ് ഒരു സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ആ ചിത്രം ഏതാണ്? ഓക്കെ, ഈ എന്താ പറയാ, നമ്മൾ പറയും ഒരു വലിയൊരു നേട്ടത്തേക്ക് ഇങ്ങനെ തള്ളിക്കളയുന്നതിന് നമ്മൾ പതിവായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വാക്കാണത്. അപ്പൊ പറഞ്ഞോളൂ, ഈ ഡയലോഗ് ഏത് ചിത്രത്തിലേതാണ്? ഇതൊക്കെ എന്ത് എന്നുള്ള ആ ഒരു ഡയലോഗ് ഏത് ചിത്രത്തിലേത്? ആ ഉത്തരം വന്നല്ലോ. എവിടെ എവിടെ എവിടെ? സൽമ ചേച്ചി, ജീവൻ ചേട്ടൻ, അമല, ആകാശ് ഇത്രയും വന്നിട്ടുള്ളൂ. ഇനി ആളുകളൊക്കെ വരാനുണ്ട്. എവിടെ? ഉത്തരങ്ങൾ വേഗം അയച്ചുള്ളൂ. 9495730333. ഇതൊക്കെ എന്ത്? തെറ്റിയാലും കുഴപ്പമില്ലെന്നേ അയച്ചോ, ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ രസമാണല്ലോ. ഇനിയിപ്പോ കറക്റ്റ് ഉത്തരം അയച്ചില്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും, അവരെന്നെ കളിയാക്കും, അങ്ങനെ എനിക്ക് പൊതുവേ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരു പ്രശ്നം ഇല്ല ഇവിടെ. എത്ര ഉത്തരങ്ങൾ വരുന്നു അല്ലേ തെറ്റായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനി തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി മനസ്സിൽ ആ ഒരു ചിത്രം വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇത് ഇന്ന ചിത്രത്തിലേ അല്ലേ, ആ എന്തായാലും നോക്കാം എന്നും പറഞ്ഞ് അയച്ചോളൂ, കുഴപ്പമില്ല. ഇവിടെ എൽസി ചേച്ചിയൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഇനി ശരിയാണോ എന്നുള്ളത് നോക്കണം. ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചി അയച്ചിരിക്കുന്നു, ലീപ്പ ചേച്ചി അയച്ചിരിക്കുന്നു, നമ്മുടെ സാനിയും റസീലയും, സാനിയും റസീലയും അയച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യത്തിന് എന്തായാലും റൈറ്റ് ആൻസർ സാനിയും റസീലയും തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഉത്തരം അയച്ചിരിക്കുന്നു, ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് നോക്കാം. രാജപ്പൻ ചേട്ടൻ അയച്ചിരിക്കുന്നു, ജയങ്കരി ഏട്ടൻ അയച്ചിരിക്കുന്നു, എൽസി ചേച്ചി, ആ എൽസി ചേച്ചി അയച്ചിരിക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം അയച്ചോളൂ, നമുക്ക് അധികം സമയമില്ല. പെട്ടെന്ന് പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു, പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ തരുന്നു അല്ലേ, അതല്ലേ രസം. അല്ലാതെ ഒരുപാട് സമയം എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾക്ക് ഇത്രയും സമയം? പിന്നെ ഇവിടെ വരുന്ന ഒരു കാര്യമുണ്ട്, പലരും ഓൺലൈൻ വഴിയാണ് കേൾക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് റേഡിയോ വഴി കേൾക്കുന്നതിനേക്കാൾ കുറച്ച് ലാഗ് ഓൺലൈൻ വഴി കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചോദ്യം ഇങ്ങെത്താൻ കുറച്ച് സമയമുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം കൂടി കൊടുക്കുന്നത്. എന്നാലും ഇതിച്ചിരി കൂടി പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട്. നമുക്ക് നോക്കാം. അടുത്തത് മിനി ചേച്ചി, മിനി ചേച്ചി ഇത് എവിടെയായിരുന്നു? മിനി ചേച്ചി ഇതാ ഒരു ഉത്തരം അയച്ചിട്ടുണ്ട്. ഇതാരാണ്? അമല, അമല ഞാൻ എട്ടിലാണ് പഠിക്കുന്നത്. അമല ആണോ? ഓക്കെ, അമലക്കുട്ടി എയ്ത്ത് സ്റ്റാൻഡേർഡിലാണ് അമല പഠിക്കുന്നതെന്ന് കേട്ടോ. അടിപൊളി. ഓ, ഇന്ന് അവധിയായിരുന്നല്ലോ അല്ലേ. ഓക്കെ, ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചി ഇങ്ങനെ അയച്ചിട്ടുണ്ട് ഉത്തരം. ഓക്കെ, ലക്ഷ്മി പ്രിയ ചേച്ചി അയച്ചിട്ടുണ്ട്, മിനി ചേച്ചി ഞാൻ പറഞ്ഞല്ലോ, ഷേർലി ചേച്ചി. ഓക്കെ, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരങ്ങളൊക്കെ ഞാനൊന്ന് വായിക്കട്ടെ. ആദ്യം സൽമ ചേച്ചി അയച്ചിരിക്കുന്നു, മായാവി,
ജീവൻ ചേട്ടൻ മസ്കറ്റിൽ നിന്നും ഉത്തരം അയച്ചിരിക്കുന്നു മായാവി. ആകാശ് അയച്ചിരിക്കുന്നു മായാവി, ജയങ്കരേട്ടൻ അയച്ചിരിക്കുന്നു, രാജപ്പൻ ചേട്ടനും ലീപ്പ ചേച്ചി മായാവി എന്നയച്ചിരിക്കുന്നു. സാനിയ റസീൽ അയച്ചിരിക്കുന്നു പാണ്ടിപ്പട എന്നും അയച്ചിരിക്കുന്നു. എൽ സി ചി അയച്ചിരിക്കുന്നു ആദ്യത്തെ ഉത്തരം മീശമാധവൻ, ഇതും മീശമാധവൻ എന്ന ചിത്രത്തിലെ ഡയലോഗാണെന്ന് തറപ്പിച്ച് പറയുകയാണ് നമ്മുടെ എൽ സി ചേച്ചി. നമുക്ക് നോക്കാം. ഷേർലി ചേച്ചി അയച്ചിരിക്കുന്നു മിയായാവി. മിനി ചേച്ചി അയച്ചിരിക്കുന്നു രായമാണിക്യം, രാജമാണിക്യം എന്ന് പറഞ്ഞു മിനി ചേച്ചി അയച്ചിരിക്കുന്നു. ബിന്ദു ചേച്ചി അയച്ചിരിക്കുന്നു മായാവി. സലീം കുമാർ, ഇന്ന് സലീം കുമാർ സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, അത് അങ്ങനെ അങ്ങ് വന്നു പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് ലക്ഷ്മിപ്രിയ ചേച്ചി അയച്ചിരിക്കുന്നു മായാവി. യെസ്, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അമലയും മായാവി എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പാണ്ടിപ്പട എന്ന ചിത്രത്തിലെ ഡയലോഗ് അല്ലത്? യെസ്, നമ്മുടെ എൽ സി ചേച്ചി തറപ്പിച്ച് പറഞ്ഞിരുന്നു ഇതും മീശമാധവൻ. യെസ്, ഇതും മീശമാധവൻ എന്ന ചിത്രത്തിലെ ഡയലോഗ് അല്ല, മായാവി എന്ന ചിത്രത്തിലെ ഡയലോഗാണ്. എല്ലാരും ഒന്ന് പേടിച്ചില്ലേ? അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോ നമ്മുടെ മായാവി എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണ് ഇത്. യെസ്, അപ്പൊ നമ്മുടെ സലീം കുമാർ അദ്ദേഹം തന്നെ പറയുന്ന ഡയലോഗ് ഉണ്ട്, ഇതൊക്കെ എന്ത് അല്ലേ, അതിനൊരു ആ പറയുന്ന ഒരു രീതിയും അല്ലേ, ഭയങ്കര രസകരമായിട്ട്. ആ ഒരു കുഞ്ഞു ഡയലോഗാണ്, പക്ഷെ അതിനകത്ത് അതിന്റെ രസമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും ഈ ഒരു ഡയലോഗ് കടമെടുത്തിട്ടുണ്ട്. അങ്ങനെ സലീം കുമാർ അദ്ദേഹം മായാവി എന്ന ചിത്രത്തിൽ പറയുന്ന ഒരു ഡയലോഗാണത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കൈയടി എന്റെ ഹൃദയത്തിൽ നിന്നും തരികയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സിനിമാസ്കോപ്പ് എന്ന സെഗ്മെന്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഉത്തരം പറയണം. ബിന്ദു ചേച്ചി എന്താണ് അയച്ചിരിക്കുന്നത്? ഹോ, ഈ കുട്ടിയെ കൊണ്ട് തോറ്റു, പേടിച്ചില്ല, ഈ ഡയലോഗ് നന്നായി എനിക്കറിയാം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് ബിന്ദു ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഡയലോഗിലേക്ക് പോകാം. ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ കെ ജോസഫ് എന്ന് പറയുന്ന ഡയലോഗ് ഏത് ചിത്രത്തിലേതാണ്? പെട്ടെന്ന് അയച്ചോളൂ, പെട്ടെന്ന് അയച്ചോളൂ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അധികം സമയം ഞാൻ തരില്ല. ഞാനൊരു ക്രൂരയാണ്, ക്രൂര. റേഡിയോ കഫേൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ അങ്ങനെ അധികം സമയം തരാറില്ല. അതാ വന്നു വന്നു വന്നു, പേടിയുണ്ടപ്പ എന്നെ. ജയങ്കരേട്ടൻ, ലക്ഷ്മി പ്രിയ ചേച്ചി, സുജ ചേച്ചി, അവര് മൂന്ന് പേരിപ്പോൾ അയച്ചിരിക്കുന്നു. സുജ ചേച്ചിയെ പ്രാവശ്യം നമ്മള് ബിന്ദു ചേച്ചി, ഗീത ചേച്ചി, മോളെ ഞാൻ ഇന്ന് താമസിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടന്നിരുന്നു. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ കെ ജോസഫ് എന്ന് പറഞ്ഞൊരു പോക്കുണ്ട്. അതേത് ചിത്രത്തിലെ ഡയലോഗാണ് പറയൂ. രാജപ്പൻ ചേട്ടൻ അയച്ചിരിക്കുന്നു ലീപ്പ ചേച്ചിയും ആദ്യം ഒരു ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു, നൈസായിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്തു. അതേതാണ് ലീപ്പ ചേച്ചി ആദ്യം അയച്ച ഉത്തരം ഏതായിരുന്നു? ഞാനത് കണ്ടു, പക്ഷെ പെട്ടെന്ന് അത് എനിക്കതൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. ഏതായിരുന്നു, ഏതോ ഒരു ഉത്തരം അയച്ചല്ലോ ലീപ്പ ചേച്ചി. ആദ്യം അയച്ച ഉത്തരം ഏതായിരുന്നു? അതിവിടെ പറഞ്ഞിട്ട് പോയാൽ മതി. പറയൂ പറയൂ, കാരണം നമ്മളിവിടെ ഓരോരുത്തർക്കും ഓരോ കൊട്ടു വീതം കൊടുക്കുന്നുണ്ട്. ആദ്യം അയക്കുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, പറ്റൂല, ഇവിടെ പറ്റൂല. ലീപ്പ ചേച്ചി ഏതായിരുന്നു ആദ്യം അയച്ചത് പറയണേ, നല്ല കുട്ടിയായിട്ടാവെന്ന് പറഞ്ഞേ. കേക്കട്ടെ, മിനി ചേച്ചി, ഗീത ചേച്ചി, നമ്മുടെ ഷേർലി ചേച്ചി, അമല, രാജപ്പൻ ചേട്ടൻ, ഷേർലി ചേച്ചി, ആകാശ്, സൽമ ചേച്ചി, ജയങ്കരേട്ടൻ, ലക്ഷ്മിപ്രിയ ചേച്ചി, സുജ ചേച്ചി, ഇത്രയും പേരാണ് ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ വന്നോട്ടെ. ജീവൻ ചേട്ടൻ, അങ്ങനെ മസ്കറ്റിൽ നിന്നും രണ്ട് ഉത്തരങ്ങൾ എത്തിയിരിക്കുകയാണ്. ലേഖ ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. ലേഖ ചേച്ചി കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലായിരുന്നു. യെസ്, ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് ഉത്തരങ്ങൾ വന്നത്. സലീൽ കുമാർ ചേട്ടൻ അയച്ചിരിക്കുന്നു. ലീപ്പ ചേച്ചി മിണ്ടുന്നില്ല കേട്ടോ. ലീപ്പ ചേച്ചിയെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടേ. ഓക്കെ, ബാക്കി ഇത്രയേ ഉള്ളോ? ഇനി ആരെങ്കിലും ഉണ്ടോ? എൽ സി ചേച്ചി ഞാൻ പറഞ്ഞു അല്ലേ. എൽ സി ചേച്ചി ഏതാണ് മനസ്സിൽ വരുന്ന ആ സിനിമ അങ്ങ് ഇട്ടോ. അതിനകത്ത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. എന്താണ്, ഏത് ചിത്രമാണ് ഇപ്പൊ ഈ ഒരു ഡയലോഗ് ഇന്ന ചിത്രത്തിലേതാണെന്ന് ഞാൻ ഓർക്കുന്നു എന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ഒരു ടെൻഷനും വേണ്ട, അയച്ചോളൂ.
ലേഖ ചേച്ചി എന്താണ് കേൾക്കുന്നുണ്ട്, ചായ കൊടുക്കുന്നു കൊടുക്കുന്നു കുടിക്കുന്നു എന്നാണോ? ഓക്കെ, അപ്പൊ ലീപ്പ ചേച്ചി എന്തോ കിട്ടി കിട്ടി കിട്ടി കിട്ടി ലീപ്പ ചേച്ചി ഉത്തരം. ഓക്കെ, ഇതൊക്കെ രസമായിട്ട് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി ഉത്തരത്തിലേക്ക് പോകാം. നമുക്ക് എൽസി ചേച്ചിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എൽസി ചേച്ചി ചോദിച്ച ഒരു കാര്യമാണ്, ഉത്തരത്തിലേക്ക് പോവാണേ, ശ്രദ്ധിച്ചു കേട്ടോണം. ജഗതി ശ്രീകുമാർ മീശമാധവനിൽ പറയുന്നതാണോ അല്ലെങ്കിൽ നാണം കെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൽസി ചേച്ചി. എനിക്ക് തോന്നുന്നു മീശമാധവൻ വിടാൻ ഒരു ഒരു മനസ്സും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. കാരണം മീശമാധവൻ ആദ്യം മുതൽ മീശമാധവൻ എന്ന് പറഞ്ഞ് ഉത്തരത്തിൽ പിടിച്ചു നിൽക്കുകയാണ് നമ്മുടെ എൽസി ചേച്ചി. അപ്പൊ നമുക്ക് നോക്കാം മീശമാധവൻ ആണോ ഇല്ലയോ എന്നുള്ളത്. ബിന്ദു ചേച്ചി വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ് ഉത്തരം അയച്ചിരിക്കുന്നു. അടുത്ത ഉത്തരം അയച്ചിരിക്കുന്നു സുജി ചേച്ചി, വിയറ്റ്നാം കോളനി. ലക്ഷ്മി പ്രിയ ചേച്ചി, വിയറ്റ്നാം കോളനി. ജയങ്കരേട്ടൻ, വിയറ്റ്നാം കോളനി. സൽമ ചേച്ചി, വിയറ്റ്നാം കോളനി. നമ്മുടെ സാനിയും റസീലയും, വിയറ്റ്നാം കോളനി. ആകാശ്, ഷേർലി ചേച്ചി, അമല, വിയറ്റ്നാം കോളനി എന്ന് ഉത്തരം അയച്ചിരിക്കുന്നുണ്ട്. ഗീത ചേച്ചി, മിനി ചേച്ചി, ജീവൻ ചേട്ടൻ, വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ് ഉത്തരം അയച്ചിട്ടുണ്ട്. സലീൽ കുമാർ ചേട്ടൻ, ലീപ ചേച്ചി. ലീപ ചേച്ചി ആദ്യം അയച്ചത് കോട്ടയം കുഞ്ഞച്ചനായിരുന്നു കേട്ടോ. എന്നിട്ടിങ്ങനെ ചിരിച്ചോണ്ടുള്ളൊരു സ്റ്റിക്കറൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നീട് പക്ഷെങ്കിൽ പെട്ടെന്ന് തന്നെ വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ് പെട്ടെന്നാണ് ആലോചിച്ചു ഇതല്ലല്ലോ എന്ന് പറഞ്ഞ് തിരുത്തി അയച്ചത്. പക്ഷെ സാരമില്ല. ഓക്കെ, അടുത്തത് നമ്മുടെ ലേഖ ചേച്ചി വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം അയച്ചിരിക്കുന്നു. രാജപ്പൻ ചേട്ടൻ അയച്ചിരിക്കുന്നു വിയറ്റ്നാം കോളനി, അത് ചാടിക്കടക്കുന്നത് ഇന്നസെന്റ് ആണ് പറയുന്നത് എന്നുള്ളത്. ബിന്ദു ചേച്ചി, നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാരൻ ഇന്നച്ചൻ, ആ കോണി ഇറങ്ങുന്ന രംഗം, കെ കെ ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദു ചേച്ചി. യെസ്, എൽസി ചേച്ചി ഒരു സൈഡിൽ കൂടെ ഒരു ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മീശമാധവൻ എന്ന് പറയുന്നത്. സാരമില്ല, അതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ചിത്രങ്ങളാണ് അല്ലേ. ഈ മീശമാധവൻ എടുത്താൽ തന്നെ ഒരുപാട് ഒരുപാട് ഡയലോഗ്സ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് ഒരു കൺഫ്യൂഷനാണ്, ദൈവമേ ഇത് അതിൽ തന്നെ നമ്മൾ ഉറപ്പായിട്ട് അത് എൽസി ചേച്ചിയും നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് നമ്മളങ്ങനെ ചിന്തിച്ചു പോകും. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എൽസി ചേച്ചി മീശമാധവനല്ല, ഏതാണ്? കോട്ടയം കുഞ്ഞച്ചനുമല്ല, വിയറ്റ്നാം കോളനി. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെയാണ് നമ്മൾ പലരും ഇപ്പം രാജപ്പൻ ചേട്ടനും ബിന്ദു ചേച്ചിയും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഇന്നച്ചൻ ഇന്നസെന്റ് അദ്ദേഹം ആ എനിക്കൊന്ന് ബ്രഷ് ഇല്ലേ കയ്യിലുണ്ട്, ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷും പേസ്റ്റും കൂടെ ഇങ്ങനെ വായിൽ വെച്ചിട്ട് ആ കോലം വരച്ചിട്ടുണ്ടല്ലോ, അത് ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കാലെടുത്ത് ആ കോണിപ്പടിയുടെ അറ്റത്ത് ഇങ്ങനെ ചവിട്ടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോകണം. ഇതെല്ലാം ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ കെ ജോസഫ് എന്ന് ആ ഇങ്ങനെ നിരങ്ങി നിരങ്ങി നിരങ്ങി പോകുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ സിനിമാസ്കോപ്പിലെ ഈ ഒരു കുറച്ച് ചോദ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു സെഗ്മെന്റ് ഇവിടെ തീരുകയാണ് റേഡിയോ കഫേയിൽ. ഇനി പോകുന്നത് ഹൈഡ് ആൻഡ് സീക്ക്, പേടിച്ചോ? ഇല്ല, അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ചോദ്യങ്ങൾ കേൾക്കാനായിട്ട് കാത്തിരുന്നോളൂ. അതിനു മുമ്പ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ലൊരു കൈയടി ഇതാ വരുന്നു. ഇവിടെ ഞങ്ങളുടെ റേഡിയോ റേഡിയോയുടെ പറയണം ഈ മതി കയ്യടി മതി എന്ന് നമ്മൾ പറയണം, എന്നാലേ നിർത്തുള്ളൂ. കാരണം എത്ര തന്നാലും നിങ്ങൾക്കുള്ള കയ്യടികൾ തന്നാലും മതിയാവില്ലെന്നേ റേഡിയോ മാക്വാസ്റ്റ് 90.4 സന്തോഷമായില്ലേ. ഇനി നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. ഈ ഒരു പാട്ടിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് സോറി സെക്കൻഡ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്, ഹൈഡ് ആൻഡ് സീക്ക് എന്ന സെഗ്മെന്റിലേക്ക്. ഓക്കെ, അപ്പോൾ കാത്തിരുന്നോളൂ ചോദ്യങ്ങൾക്കായിട്ട്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്വാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്.
2: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡില്.
1: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764727 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

സപ്ത, നമ്മള് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് എന്ന സെഗ്മെന്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപാട് താമസമൊന്നും നൽകാതെ ഞാൻ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അതിനുമുമ്പ് ബിന്ദു ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. സലിൻ കുമാർ, ഞാൻ പഠിച്ച മാലിങ്കര എസ് എൻ എം കോളേജിൽ സീനിയറായി പഠിച്ച ആള്, കൊടകര ഇരിഞ്ഞാലക്കുട യാത്രയിൽ ഇന്നച്ചന്റെ വീടിന് മുന്നിലൂടെയാണ് ഞാൻ പോകാറ്. പലപ്പോഴും ആ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നത് കാണാറുണ്ട്. ഇപ്പൊ ആ വഴി പോകുമ്പോൾ അറിയാതെ കണ്ണു നിറയും അതുല്യ പ്രതിഭകൾ. പ്രണാമം എന്ന് പറഞ്ഞിട്ടുണ്ട് ബിന്ദു ചേച്ചി. യെസ്, അപ്പൊ ആ ഒരു ഓർമ്മ കൂടി ബിന്ദു ചേച്ചി പറഞ്ഞതാണ്, നമ്മളോട് ഷെയർ ചെയ്താണ്. അപ്പം എളുപ്പമുള്ളതൊക്കെ ചോദിക്കണേ എന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഏത് ജീവിക്കാണ് ഏകദേശം, ശ്രദ്ധിച്ചു കേൾക്ക, ഏത് ജീവിക്കാണ് ഏകദേശം 14,000 പല്ലുകൾ ഉള്ളത്? 14,000 പല്ലുകൾ ഉള്ളത് ഏത് ജീവിക്കാണ് ഏകദേശം? അപ്പോ ഇതിന് ആൻസർ കണ്ടെത്തുന്നവർ, അറിയാവുന്നവർ വേഗം അയച്ചോളൂ 9495730333 എന്ന നമ്പറിലേക്ക്. ഏത് ജീവിക്കാണ് ഏകദേശം 14,000 പല്ലുകൾ ഉള്ളത്? ഒന്ന് ആലോചിച്ചിട്ട് അയച്ചോളൂ. പെട്ടെന്ന് ആൻസർ പോന്നോട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ആരുമില്ലേ? ആ ഓക്കെ, അമല, അമല, ഓ അമല ഉത്തരം അയച്ചിരിക്കുന്നു. ലീപ്പ ചേച്ചി, ലീപ്പ ചേച്ചി അയച്ചിരിക്കുന്നു. ഇനി ആര്, ഇനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ഹായ് അമൃത എന്ന് പറഞ്ഞുകൊണ്ട് ഷംസുദ്ദീൻ ചേട്ടൻ വന്നിരിക്കുന്നു. ഷംസുദ്ദീൻ ചേട്ടാ ഉത്തരം അയക്കൂ. ഏത് ജീവിക്കാണ് ഏകദേശം 14,000 പല്ലുകൾ ഉള്ളത്? ഇനി ആരാണ്? ആ ലിസി ചേച്ചി, ലിസി ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചി ഉറപ്പിച്ചൊരു ഉത്തരം പറയണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതാവും എന്നുള്ളൊരു ഉത്തരം വേണ്ട, പെട്ടെന്ന് ഉത്തരം അയച്ചോളൂ. ലിസി ചേച്ചി ഉറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. ജീവൻ ചേട്ടൻ, സൽമ ചേച്ചി, ഷേർലി ചേച്ചി, ഇനി ആരാണ്? ലേഖ ചേച്ചി, ലേഖ ചേച്ചി അയച്ചിരിക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? അതായത് ഏത് ജീവിക്കാണ് ഏകദേശം, ഏകദേശം 14,000 പല്ലുകൾ ഉള്ളത്? നമ്മുടെ സാനിയും റസീലയും ഒരു ഉത്തരം അയച്ചിട്ടുണ്ട്. ശരിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ആരെങ്കിലും ഉണ്ടോ?

ഷീജ ചേച്ചി, ഷീജ ചേച്ചി അയച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അതായത് നമ്മുടെ ചോദ്യം അറിയാമല്ലോ, ഏത് ജീവിക്കാണ് ഏകദേശം 14,000 പല്ലുകൾ ഉള്ളത്? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. നമ്മുടെ അമ്മലെ അയച്ചിരിക്കുന്നു ഒച്ച ഒച്ചുകൾ എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. ലീപ്പ ചേച്ചി അയച്ചിരിക്കുന്നു സ്ലഗ് എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. ഷേർലി ചേച്ചി അയച്ചിരിക്കുന്നു സ്രാവ് എന്ന് അയച്ചിരിക്കുന്നു സ്രാവ്. സൽമ ചേച്ചി ഒച്ച എന്ന് അയച്ചിരിക്കുന്നു. ജീവൻ ചേട്ടൻ സ്നേഹിൽ എന്ന് അയച്ചിരിക്കുന്നു. അടുത്തത് ലിസി ചേച്ചിയും ഒച്ച് എന്ന് അയച്ചിരിക്കുന്നു. ഷംസുദ്ദീൻ ചേട്ടൻ അയച്ചിരിക്കുന്നു ഹിപ്പോപൊട്ടാമസ് എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. അടുത്തത് ബിന്ദു ചേച്ചി ഒച്ച് ഒച്ച് അയച്ചിരിക്കുന്നു. ലേഖ ചേച്ചി സ്രാവ് അയച്ചിരിക്കുന്നു. നമ്മുടെ സാനിയ റസില റാഡുല അയച്ചിരിക്കുന്നു. അടുത്തത് ഷീജ ചേച്ചി സ്നേഹിൽ അയച്ചിരിക്കുന്നു. എൽസി ചേച്ചിയും സ്രാവ് എന്ന് പറഞ്ഞ് ഉത്തരം അയച്ചിരിക്കുന്നു. രാജപ്പൻ ചേട്ടൻ ഒച്ച അയച്ചിരിക്കുന്നു. ഷീബ ചേച്ചിയും ഒച്ച അയച്ചിരിക്കുന്നു. യെസ്, ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏത് ജീവിക്കാണ് ഏകദേശം 14,000 പല്ലുകൾ ഉള്ളത് എന്ന് ചോദിച്ചാൽ സ്രാവ് എന്ന ഉത്തരം തെറ്റാണ്. ശരി ഉത്തരം ഒച്ച്, ഒച്ചാണ് റൈറ്റ് ആൻസർ കേട്ടോ. ഒച്ചിനാണ് ഏകദേശം 14,000 പല്ലുകൾ ഉള്ളത്. ഓക്കെ, ഇനി ആരും ഇനി തെറ്റിയവരുണ്ടെങ്കിൽ ഇനി തെറ്റിക്കരുത്, ഒച്ച് എന്നതാണ് റൈറ്റ് ആൻസർ. ഷംസുദ്ദീൻ ചേട്ടൻ, അതുപോലെ ഷീബ ചേച്ചി, രാജപ്പൻ ചേട്ടൻ, ജയങ്കറിയേട്ടൻ, എൽസി ചേച്ചി, ഷീജ ചേച്ചി, അതുപോലെ ലേഖ ചേച്ചി, ബിന്ദു ചേച്ചി, ലിസി ചേച്ചി, ജീവൻ ചേട്ടൻ, സൽമ ചേച്ചി, ഷേർലി ചേച്ചി, ലീപ്പ ചേച്ചി, അമല, പിന്നെ അതുപോലെ നമ്മുടെ എല്ലാവരും, അത്യാവശ്യം എല്ലാവരും. എനിക്ക് സ്രാവ് അയച്ചവരൊക്കെ ഉണ്ട്, അതൊക്കെ തെറ്റാണ്. പിന്നെ റാഡുല, റെഡുല, റാഡുല എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒച്ച പറയാം. കാരണം അതിനൊരു അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മളിവിടെ പറയുന്നത് ഒച്ചുകൾ തന്നെയാണ്. ഷെല്ലില്ലാത്ത സ്ലക്സ് തുടങ്ങിയ മോളസ്കുകളുടെ വായ്ക്കുള്ളിലെ ഒരു പ്രത്യേക അവയവമാണ് ഇത്. വളരെ ചെറിയ പല്ലുകൾ നിറഞ്ഞ ഒരു നാവ് പോലെയുള്ള ഘടന എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം റൈറ്റ് ആൻസർ ഒച്ച്, ഒച്ചിനാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം ദാ വരുന്നു, ശ്രദ്ധിച്ചു കേൾക്കുക. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ധാന്യവിളകളുടെ രാജാവ്, സിമ്പിൾ, ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആര്, ഏത്? അയച്ചോളൂ 9495730333 എന്ന നമ്പറിലേക്ക്. ധാന്യവിളകളുടെ രാജാവ്, ഓ വിളകളുടെ. ഓക്കെ, അമല, അമല അയച്ചിരിക്കുന്നു, അമല ഉത്തരം അയച്ചിരിക്കുന്നു. ഇനി ആര്, അമലയ്ക്ക് ശേഷം ഇനി ആര് നോക്കട്ടെ. യെസ്, ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചി അയച്ചിരിക്കുന്നു. ലീപ്പ ചേച്ചി അയച്ചിരിക്കുന്നു. സലിൽ കുമാർ ചേട്ടൻ അയച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, ധാന്യവിളകളുടെ രാജാവ്. യെസ്, സാനി, ഞാൻ ആ പേരങ്ങോട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. രണ്ടു പേരുകൾ, സാനിയും റസീലയും ഉത്തരം അയച്ചിരിക്കുന്നു. ജയങ്കരേട്ടൻ അയച്ചിരിക്കുന്നു. ജീവൻ ചേട്ടൻ അയച്ചിരിക്കുന്നു. ലിസി ചേച്ചി അയച്ചിരിക്കുന്നു. നമ്മുടെ ചോദ്യം ഇതാണ്, ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബിന്ദു ചേച്ചി അയച്ചിരിക്കുന്നു ആശ ചേച്ചി തൊടുപുഴയിൽ നിന്നും. ആഹാ, ആശ ചേച്ചി എവിടെയായിരുന്നു? അടുത്തത് ഇനി ആര്, ഷംസുദ്ദീൻ ചേട്ടൻ അയച്ചിരിക്കുന്നു. അനിൽ ത്രിമൂർത്തി എവിടെയായിരുന്നു? അനിൽ ചേട്ടൻ അയച്ചിരിക്കുന്നു. സൽമ ചേച്ചി അയച്ചിരിക്കുന്നു. എൽസി ചേച്ചി അയച്ചിരിക്കുന്നു. ഇനി ആര്, ആരെങ്കിലും ഉണ്ടോ? രാജപ്പൻ ചേട്ടൻ ടൈപ്പിങ്ങിലാണ്. ഷീബ ചേച്ചി കുമരകത്ത് നിന്നും, ഷീബ ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. യെസ്, ഓക്കെ, രാജപ്പൻ ചേട്ടൻ അയച്ചിരിക്കുന്നു. മിനി ചേച്ചി അയച്ചിരിക്കുന്നു. ഷേർലി ബിജു, ഷേർലി ചേച്ചി അയച്ചിരിക്കുന്നു. ആശ ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത്, ആര്? ഷീജ ചേച്ചി, സോറി, നമ്മുടെ അമല അയച്ചിരിക്കുന്നു ഗോതമ്പ്. ബിന്ദു ചേച്ചി അയച്ചിരിക്കുന്നു ഗോതമ്പ്. ആശ ചേച്ചി അയച്ചിരിക്കുന്നു ഗോതമ്പ്. ലീപ്പ ചേച്ചി അയച്ചിരിക്കുന്നു ചോളം. സലീൽ കുമാർ ഏട്ടൻ അയച്ചിരിക്കുന്നു ഗോതമ്പ്. ലിസി ചേച്ചി അയച്ചിരിക്കുന്നു നെല്ല്. സാനിയും റസീല അയച്ചിരിക്കുന്നു നെല്ല്. ആകാശ് അയച്ചിരിക്കുന്നു നെല്ല്. ജയങ്കരേട്ടൻ അയച്ചിരിക്കുന്നു ചോളം. ജീവൻ ചേട്ടൻ മസ്കറ്റിൽ നിന്ന് വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പ് അയച്ചിരിക്കുന്നു. ഷംസുദ്ദീൻ ചേട്ടൻ ഗോതമ്പ്. അനിൽ ചേട്ടൻ ഗോതമ്പ്. സൽമ ചേച്ചി അയച്ചിരിക്കുന്നു ഗോതമ്പ്. എൽസി ചേച്ചി അയച്ചിരിക്കുന്നു നെല്ല്. ഷീബ ചേച്ചി കുമരകത്ത് നിന്നും നെല്ല് ഗോതമ്പ് അയച്ചിരിക്കുന്നു. രാജപ്പൻ ചേട്ടൻ അയച്ചിരിക്കുന്നു നെല്ല്. ഷേർലി ചേച്ചി അയച്ചിരിക്കുന്നു നെല്ല്. മിനി ചേച്ചി അയച്ചിരിക്കുന്നു ഗോതമ്പ്. നദിറത്തെ അയച്ചിരിക്കുന്നു ഗോതമ്പ്. യെസ്,
ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. യെസ്, ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഗോതമ്പല്ല, നെല്ലാണ് കേട്ടോ. റൈറ്റ് ആൻസർ നെല്ല്, നെല്ലാണ് ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നെല്ലാണ്, ഒരിക്കലും ഗോതമ്പല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കൈയടി തരുന്നു. യെസ്, ഇനി അടുത്ത നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഉത്തരം നൽകുക. കേരളത്തിലെ ഏക ആർച്ച് ഡാം ഏതാണ്? കേരളത്തിലെ ഏക ആർച്ച് ഡാം ഏതാണ്? ധാന്യവിളകളുടെ രാജ്ഞിയാണ് ചോളം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിന്ദു ചേച്ചി, പക്ഷെ ഗോതമ്പ് എന്ന് പറഞ്ഞ് തെറ്റിക്കുകയും ചെയ്തു, അത് വേറെ കാര്യം. അറിവുകൾ ശരിയാണ് കേട്ടോ, ഇങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് പല രീതിയിൽ അറിവുകൾ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ, ശ്രദ്ധിച്ചായിരുന്നല്ലോ നിങ്ങളല്ലേ, കേരളത്തിലെ ഏക ആർച്ച് ഡാം ഏതാണ്? ഉത്തരങ്ങളൊക്കെ ഇതാ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ആശ ചേച്ചി, അനിൽ ത്രിമൂർത്തി, സനിൽ ചേട്ടൻ, രാജപ്പൻ ചേട്ടൻ, അമല, ലീപ്പ ചേച്ചി, ജീവൻ ചേട്ടൻ, ഇത്രേ വന്നിട്ടുള്ളൂ. ഓക്കെ, ബിന്ദു ചേച്ചി, സലീൽ കുമാർ ചേട്ടൻ, ആകാശ്, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്, സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടന്നത്. അധികം സമയം നമുക്ക് തരാൻ പറ്റില്ല, അതുകൊണ്ട് പെട്ടെന്ന് 9495730333 എന്ന നമ്പറിലേക്ക് ഉത്തരം അയച്ചോളൂ. നമ്മുടെ ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏക ആർച്ച് ഡാം ഏതാണ്? ജയങ്കരേട്ടൻ ദാ ഉത്തരം അയച്ചിരിക്കുന്നു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 47 മിനിറ്റും 20 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ നമ്മുടെ ഈ ഒരു റേഡിയോ കഫേ വൈൻഡപ്പ് ചെയ്യാൻ. അതിനുള്ളിൽ തന്നെ ടാലന്റ് ഓഫ് ദി ഡേ എന്ന സെഗ്മെന്റ് നമ്മളെ കാത്തിരിക്കുകയാണ്, അതിൽ കൂടി നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചോളൂ. ഷീബ ചേച്ചി അയച്ചിരിക്കുന്നു, എനിക്ക് ആ പേര് സാനിയ റസീല, ഞാൻ പറഞ്ഞല്ലോ പഠിച്ചു വരുന്നേ ഉള്ളൂ. കുട്ടി, ഗോതമ്പ് ഞാൻ ശരി ഉത്തരമാ പറഞ്ഞത്, അത് തെറ്റാ. ഗോതമ്പ് എന്നുള്ളത് തെറ്റാണ് ബിന്ദു ചേച്ചി. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ നെല്ലാണ്, നെല്ല്, നെല്ല് കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകാമേ. നമ്മുടെ കേരളത്തിലെ ഏക ആർച്ച് ഡാം ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ആശ ചേച്ചി അയച്ചിരിക്കുന്നു ഇടുക്കി, അനിൽ ചേട്ടൻ അയച്ചിരിക്കുന്നു ഇടുക്കി, രാജപ്പൻ ചേട്ടനും അമലയും അയച്ചിരിക്കുന്നു ഇടുക്കി, ലീപ്പ ചേച്ചി അയച്ചിരിക്കുന്നു ഇടുക്കി, ജീവൻ ചേട്ടനും ആകാശം അയച്ചിരിക്കുന്നു ഇടുക്കി, സലിൽ കുമാർ ഏട്ടൻ, ഷേർലി ബിജു, ഷേർലി ചേച്ചിയും ഇടുക്കി എന്ന് അയച്ചിരിക്കുന്നു, സൽമ ചേച്ചി, ജയങ്കറി ഏട്ടൻ, നമ്മുടെ യെസ് സാനി റസീല ഇടുക്കി അയച്ചിരിക്കുന്നു, ഷീബ ചേച്ചി അയച്ചിരിക്കുന്നു ഇടുക്കി, അടുത്തത് ബിന്ദു ചേച്ചി അയച്ചിരിക്കുന്നു ഇടുക്കി, ലിസി ചേച്ചി ഇടുക്കി അയച്ചിരിക്കുന്നു, ഗീത ചേച്ചി അയച്ചിരിക്കുന്നു ഇടുക്കി, എൽസി ചേച്ചി അയച്ചിരിക്കുന്നു ഇടുക്കി. യെസ്, അപ്പോ എന്താണ് നിങ്ങളെല്ലാവരും ഒറ്റ ഉത്തരം ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ തെറ്റാണല്ലോ, നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഓക്കെ, നമുക്ക് ഇതിനകത്തൊരു സംശയം വന്നിരിക്കുന്നു. രാജാവ് ഗോതമ്പും റാണി നെല്ലും ഇതാണ് ശരിയായ ഉത്തരം എന്ന് പറഞ്ഞ് നമ്മുടെ അനിൽ ചേട്ടൻ അയച്ചിരിക്കുന്നു. അതൊന്ന് പരിശോധിക്കണം എന്നൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഈ അടുത്ത് തന്നെ പറയുന്നതായിരിക്കും കേട്ടോ. രാജാവ് ഗോതമ്പാണ് ഇവിടെ ഒരുപാട് പേര് ഗോതമ്പെന്ന് ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു. ധാന്യ വിളകളുടെ രാജാവ് എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അതില് ഗോതമ്പാണ് എന്ന് അനിൽ ചേട്ടൻ പറയുന്നു. ഇവിടെ നമുക്ക് കിട്ടിയ ഒരു ഉത്തരം നെല്ലെന്നായിരുന്നു. എന്തായാലും അത് പരിശോധിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ഞാനത് പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കേരളത്തിലെ ഏക ആർച്ച് ഡാം ഏതാണ് എന്നുള്ളതായിരുന്നു. ഇടുക്കി, ഇടുക്കിയാണ് റൈറ്റ് ആൻസർ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു കയ്യടി തരുന്നു. ഗോതമ്പ് എന്ന് ഉത്തരം അയച്ചവരുണ്ട്, നെല്ലെന്ന് ഉത്തരം അയച്ചവരുണ്ട്. അപ്പൊ ഇത് നമ്മളൊരു ഒരു ഒരു ഒരു സംശയത്തിന്റെ പേരിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അത് പരിശോധിച്ചതിന് ശേഷം അതിന്റെ ഉത്തരം ഞാൻ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ യെസ്, അപ്പോ നമുക്ക് അടുത്ത നമ്മുടെ സെഗ്മെന്റിലേക്ക് പോകാം. ടാലന്റ് ഓഫ് ദ ഡേ,
ടാലന്റ് ഓഫ് ദി ഡേ. ഇനി ആരൊക്കെയാണ് പാട്ട് പാടുന്നത്, കഥ പറയുന്നത്, കവിത ചൊല്ലുന്നത്, മിമിക്രി അവതരിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സെഗ്മെന്റിലൂടെ അറിയാം. ദാ വരുന്നു ടാലന്റ് ഓഫ് ദി ഡേ.

0: ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ബിന്ദു ചേച്ചി പറഞ്ഞിരിക്കുന്നു, സോറി, വീണ്ടും നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിൽ ഒരു സംശയം പറഞ്ഞല്ലോ. കാർഷിക ശാസ്ത്ര പ്രകാരം ഗോതമ്പാണ് ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്, അതേസമയം ധാന്യവിളകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ചോളമാണ്. പൊതുവെയുള്ള ഉപയോഗത്തിൽ നെല്ലിനെയും ധാന്യങ്ങളുടെ രാജാവായി വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും PSC പരീക്ഷകളിലും കാർഷിക പഠനങ്ങളിലും ഔദ്യോഗികമായി ഗോതമ്പാണ് ഈ വിശേഷണത്തിന് അർഹമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഒരു ഫൈനൽ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും, കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ടാലന്റ് ഓഫ് ദി ഡേ എന്ന സെഗ്മെന്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൽ ആദ്യം പാട്ട് പാടുന്നത് ആരാണ് എന്നുള്ളത് നോക്കാം. നമ്മുടെ ജീവൻ ചേട്ടൻ ഒരു പാട്ട് നമുക്ക് വേണ്ടി അയച്ചു തന്നിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം, ആസ്വദിക്കാം, അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ,
1: നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, ഭൂമിയിൽ വന്നവ താരമെടുക്കാൻ എനിക്കുന്നു. പാതിമയായ പിതാവിനു, പിന്നതിൽ പാതിമയായ മാതാവിനു, പിന്നെയും പത്തു മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനു. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു.
0: ആ അടിപൊളി, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എന്ത് അർത്ഥമുള്ള ഒരു പാട്ടാണല്ലേ. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നല്ല പാട്ടാണ്, അടിപൊളി. അങ്ങനെ ജീവൻ ചേട്ടൻ നമ്മുടെ ടാലന്റ് ഓഫ് ദി ഡേയുടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അടിപൊളി, നന്നായിട്ട് പാടി. ഇനി അടുത്ത പാട്ടിലേക്ക് പോകാം. ഇതായിച്ചിരിക്കുന്നത് സാനിയും റസീലയുമാണ് കേട്ടോ, നമുക്കൊന്ന് കേൾക്കാം.
2: മകരപ്പൻ പക്ഷി മൗനം പൂച്ചോടും.

0: தீரும் மகரப்பெண் பட்சி மௌனம் பூச்சோடும் நின்றே வராட்சி மதுகான மிருதுராகம் நீ மனஸ்வினி மனோகரி.
1: അടിപൊളി അടിപൊളി സൂപ്പർ. ഇതിനകത്ത് ഇത് ആരാണ് പാടിയത്? രണ്ട് പേര്, അതായത് ഞാൻ സാനിയും അമൃത സാനിയും റസീലയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് പേരിൽ ആരാണ് ഈ പാട്ട് പാടിയത്? എന്താണെങ്കിലും അടിപൊളി, നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. സൂപ്പർ. അടുത്തതിലേക്ക് പോകാം. ജയൻ ക്രിയേറ്റൻ ഒരു പാട്ട് അയച്ചിട്ടുണ്ട്, കേൾക്കാം.

0: രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട്. ഒരു ഒരു ഈ ഒരു പ്രത്യേക ഒരു മൂഡ്, ഒരു ഫീൽ ആയിരുന്നു. ജയങ്കരേട്ട നന്നായി പിള്ളേർ പാടി കേട്ടോ, സൂപ്പർ. എന്നെ നല്ലൊരു കൈയടി. പിന്നെ സാനിയ റസീല, അതിൽ സാനിയാണ് പാടിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓ അടിപൊളി, സൂപ്പർ. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ലീപ്പ ചേച്ചി ഇത്രേ അറിയൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു 32 സെക്കൻഡ് ഒരു പാട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കേൾക്കാം.
1: മാതളപ്പൂപോലൊരു മാനസം ഞാനിന്നും കണ്ടു.

മതിയല്ലോ, ആ ഒരു ഒരു രണ്ട് വരി മതിയല്ലോ എന്റെ ലീപ്പ് ചേച്ചി. എന്താ അല്ലേ പാട്ട്, ജാനകിയമ്മയുടെ സ്വരത്തിൽ ആ ഒരു പാട്ട് അല്ലേ. അതുപോലെ തന്നെ ലീപ്പ് ചേച്ചിയും നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ആദ്യത്തെ അശാരികേ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് എടുത്തു കേട്ടോ, ആ സംഗതികളൊക്കെ. അപ്പൊ സൂപ്പർ ലീപ്പ് ചേച്ചി, തകർത്തു. അമ്രു, 19-ാം തീയതി, അതായത് ജൂലൈ 19 എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്ന് പിറന്നാളാണ്, അതുകൊണ്ടാണ് ഈ പാട്ട് പാടിയത്. ജയങ്കരേട്ടാ, പിറന്നാൾ ആശംസകൾ കേട്ടോ ഹൃദയത്തിൽ നിന്ന്. റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 വക ഒരു നല്ല പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ 19-ാം തീയതി ബർത്ത്ഡേ ആയിരുന്നു അല്ലെ കഴിഞ്ഞു, അപ്പൊ അതിന് ബിലേറ്റഡ് ബർത്ത്ഡേ ആശംസകളൊക്കെ നേരുകയാണ്. അപ്പൊ അടിപൊളി, സൂപ്പർ. അപ്പൊ അതാണ് ഒരു പായസം കുടിക്കാം എന്നൊക്കെ പറഞ്ഞത്, അടിപൊളി. ഓക്കെ, ഇനി നമുക്ക് അതാ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 56 മിനിറ്റും 25 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. ജയങ്കരേട്ടൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. അമൃത, എൻ്റെ മകൾ ശ്രീനന്ദക്കുട്ടി പാടിയതാണ്. അയ്യോ, രക്ഷയില്ല കേട്ടോ, സൂപ്പർ, നന്നായിട്ട് പാടി. ആ ഒരു BGM-ഉമായി അതിനോടൊത്ത് തന്നെ ഒരു ഒരു ഒരു എന്താ പറയുക, ഒരു നമ്മൾ പറയത്തില്ല, ചില പാട്ടുകൾ ചിലർക്ക് ചിലർ പാടുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ ഒന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഒരു സ്റ്റൈൽ ഉണ്ടെന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നന്നായിട്ട് പാടി, ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബിന്ദു ചേച്ചിയുടെ ഒരു മെസ്സേജ്, ജയങ്കറിന് ഒത്തിരി ആശംസകൾ, എല്ലാവരും നന്നായി പാടി. പിന്നെ ജീവൻ ചേട്ടൻ്റെതായിരുന്നു കേട്ടോ ഇന്ന് പിറന്നാൾ എന്ന് പറഞ്ഞത്. അതുപോലെ അടുത്തത്, ശനിയാഴ്ചയും ഞായറാഴ്ചയും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അമല. അന്ന് അവധി ഇല്ലേ, ശനിയും ഞായറും നമുക്കില്ല, നമുക്ക് മൺഡേ ടു ഫ്രൈഡേ വരെ ഉള്ളു കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത്, ഇന്നത്തെ പാട്ടുകളൊക്കെ സൂപ്പർ ആയിരുന്നു എന്ന് ജീവൻ ചേട്ടൻ അറിയിച്ചിട്ടുണ്ട്. അതെ അതെ അതെ, ഇന്നത്തെ പാട്ടുകളൊക്കെ എല്ലാവരും തകർത്തു. താങ്ക് യു ജീവൻ ചേട്ടാ. അങ്ങനെ നമ്മുടെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉണ്ട് അല്ലേ. യെസ്, അപ്പൊ ശ്രീനന്ദ മോളെ സൂപ്പർ, എന്നാ പിന്നെ ജീവൻ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ബിന്ദു ചേച്ചി. ഓക്കെ, അങ്ങനെ ഇതാ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റേഡിയോ കഫേയിൽ നിന്ന് ഞാനും ടാറ്റ ബേബി പറയുകയാണ്. നല്ലൊരു നല്ലൊരു ശുഭസായാഹ്നം എല്ലാവർക്കും നേർന്നുകൊണ്ട് ബൈ. ഇനി നമുക്ക് സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ വീണ്ടും ഒത്തുചേരാം. പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചോളൂ, കൃത്യം 7 മണിക്ക് ഞാൻ എത്തുന്നതായിരിക്കും. ഓക്കെ, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
7: റേഡിയോ മെക്ഫാസ്റ്റ് 90.4.
8: 5 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.
3: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
4: സോറി മുത്തച്ഛാ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
3: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
5: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
3: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
6: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
7: ട്രെൻഡിംഗ് 1.
8: ഹായ്, ഹലോ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ് കൂടെയുള്ളത് ദീപ. ഇന്ന് നമ്മൾ ട്രെൻഡിംഗ് വൺസിൽ കുറച്ച് പാട്ടുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നല്ല നല്ല പാട്ടുകളാണ് എല്ലാം. ഫസ്റ്റ് തന്നെ നമുക്ക് പൃഥ്വിരാജ് മൂവി ഖലീഫ റിലീസാവുന്നതേ ഉള്ളൂ. അതിലെ അസ്സലായവള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. മുത്തുവിന്റെ ലിറിക്സിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജേക്സ് ബിജോയ്. സിദ് ഷീറ, മുഹമ്മദ് മക്ബൂൽ, മൻസൂർ എന്നിവരാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. പൃഥ്വിരാജിനെ കൂടാതെ മാളവിക ശർമ്മയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അസ്സലായവള എന്ന സോങ് കേൾക്കാം ആദ്യം ട്രെൻഡിംഗ് വൺസിൽ.

ട്രെൻഡിങ് മനസ്സിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ വിവാഹ് എന്ന മൂവിയിലെ കൊതിയാലേറെ എന്ന സോങ് ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. കിങ് അരേക്ക് ലിറിക്സ് ചെയ്ത് അരുൺ മുരളീധരൻ മ്യൂസിക് കൊടുത്തിട്ടുള്ള ഒരു സോങ് ആണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് ഹനാൻ ഷായ ആണ്. അപ്പൊ ഈ ഒരു സോങ് ആണ് അടുത്തതായിട്ട് ട്രെൻഡിങ് മനസ്സിൽ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ ട്രെൻഡിങ് വൺസിൽ പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഗട്ടാ കുസ്തി 2 എന്ന ഫിലിമിലെ തങ്കമകൾ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. ശ്വേതാ മോഹൻ പാടിയിട്ടുള്ള പാട്ടാണ്. നല്ല ഒരുപാട് ഓർക്കസ്ട്രേഷന്റെ ഒന്നും അങ്ങനെ ബഹളങ്ങളൊന്നും ഇല്ലാതെ വളരെ കാമായിട്ടുള്ള ഒരു സോങ് ആണ്. മോഹൻ രാജിന്റെ ലിറിക്സിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് സീൻ റോൾഡൻ, പിന്നെ പാടിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശ്വേതാ മോഹൻ. വിഷ്ണു വിശാൽ, ഐശ്വര്യ ലക്ഷ്മി, രമ്യ കൃഷ്ണൻ, യോഗി ബാബു എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. കേൾക്കാം നമുക്ക് അടുത്തതായി തങ്കമകളെ എന്ന സോങ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി.
2: മോനെ, ഓഗസ്റ്റ് 2 എന്ന്?
3: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡില്.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
1: ട്രെൻഡിംഗ് 1. ിലെ അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ ബാലൻ ദ ബോയ് എന്ന ഫിലിമിലെ എങ്ങോട്ടാ എന്ന് തുടങ്ങുന്ന ഒരു സോങ് ഉണ്ട്. അൻവർ അലിയുടെ ലിറിക്സിന് സുഷിൻ ശ്യാമ ആണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം തന്നെയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ട്രെൻഡിംഗ് വൺസിൽ കേൾക്കാം ബാലൻ ദ ബോയ് എന്ന മൂവിയിലെ എങ്ങോട്ടാ എന്ന സോങ്.

ട്രെൻഡിങ് മനസ്സിലെ ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു ആൽബം സോങ് കേട്ടാലോ. കല്യാണി എന്ന ആൽബം സോങ് ആണ് ഇപ്പൊ എവിടെ നോക്കിയാലും നമുക്കിപ്പോ കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. സാനിയാണ് ഈ ഒരു പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ശ്രേയ ഘോഷലും പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ട്രെൻഡിങ് സോങ്ങോടുകൂടി നമ്മുടെ ഇന്നത്തെ ട്രെൻഡിങ് വൺസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടെ ഉണ്ടായിരുന്നത് ദീപ, സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
4: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കൊച്ചി
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്.
3: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
6: ഇന്ന് വേൾഡ് സെൽഫ് കെയർ ഡേ. ഈ ദിനവുമായി ബന്ധപ്പെട്ട് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് BSc 6th സെമസ്റ്റർ സ്റ്റുഡന്റ്സ് ആയ ദിയ സാറ സൈമൺ ആൻഡ് ജീവ രഞ്ജിത്ത് അവതരിപ്പിക്കുന്ന അവയർനെസ് ടോക്ക്.
7: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ദിയ.
8: ഞാൻ ജീവ. ഞങ്ങൾ പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിൽ 6th സെമസ്റ്റർ വിദ്യാർത്ഥികളാണ്.
7: ജീവ, ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ? നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ നമ്മൾ ദിവസവും എത്ര സമയം മാറ്റിവെക്കാറുണ്ട്?
8: ശരിക്കും ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനിടയിൽ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ നാം മറന്നു പോകാറുണ്ട്.
7: ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് ലോക സ്വയപരിപാലന ദിനത്തെ കുറിച്ചാണ്. എല്ലാ വർഷവും July 24 വേൾഡ് സെൽഫ് കെയർ ഡേ ആചരിക്കുന്നത്.
8: ഈ വർഷത്തെ വേൾഡ് സെൽഫ് കെയർ ഡേയുടെ സന്ദേശം സെൽഫ് കെയർ പുട്സ് യുവർ ഹെൽത്ത് ഇൻ യുവർ ഹാൻഡ്സ്, ടെസ്റ്റ്, ട്രാക്ക്, ഡ്രൈവ് എന്നതാണ്.
7: അതായത്, നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. കൃത്യമായ പരിശോധന നടത്തുക, ആരോഗ്യം ശ്രദ്ധിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ജീവ, എന്താണ് സെൽഫ് കെയർ?
8: നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യം സംരക്ഷിക്കാൻ നാം സ്വയം ചെയ്യുന്ന എല്ലാ നല്ല ശീലങ്ങളുമാണ് സ്വയപരിപാലനം അഥവാ സെൽഫ് കെയർ. അസുഖം വന്നാൽ മാത്രം ചികിത്സിക്കുന്നതല്ല, അസുഖം വരാതെ നോക്കുന്നതും സെൽഫ് കെയർ ആണ്. ദിയ, പലരും സെൽഫ് കെയർ എന്ന് കേൾക്കുമ്പോൾ ബ്യൂട്ടി പാർലറോ സ്പായോ ആണ് ഓർക്കുന്നത്. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്?
7: അതൊരു തെറ്റിദ്ധാരണയാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുക, നല്ല ഉറക്കം, വ്യായാമം, ശുചിത്വം പാലിക്കുക, മനസ്സിന് വിശ്രമം നൽകുക, ഇതൊക്കെയാണ് യഥാർത്ഥ സെൽഫ് കെയർ. ഇനി ഈ വർഷത്തെ സന്ദേശത്തിലെ ആദ്യ വാക്കായ ടെസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം.
8: ടെസ്റ്റ് എന്നത് ആരോഗ്യ പരിശോധനകൾ കൃത്യമായി ചെയ്യുക എന്നാണ്. ഉദാഹരണത്തിന് BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ ഇടയ്ക്കിടെ പരിശോധിച്ചാൽ രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ കഴിയും. ചെറിയ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തിയാൽ വലിയ രോഗങ്ങൾ തടയാൻ കഴിയും.
7: അടുത്തത് ട്രാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആരോഗ്യം നിരന്തരം ശ്രദ്ധിക്കണം. ദിവസവും എത്ര സമയം ഉറങ്ങി, എത്ര വെള്ളം കുടിച്ചു, എത്ര ചുവടുകൾ നടന്നു, ഭാരം കൂടിയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ, BP ഷുഗറിന്റെയോ ലെവലുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുക. ചെറിയ മാറ്റങ്ങൾ പോലും ആരോഗ്യത്തെ കുറിച്ച് വലിയ സൂചനകൾ നൽകും.
8: ഇനി ട്രൈവ് എന്നത് എന്താണെന്ന് നോക്കാം. വെറും രോഗമില്ലാതെ ജീവിക്കുന്നത് മാത്രമല്ല, സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിതം ആസ്വദിക്കുകയാണ് ട്രൈവ് എന്നത്. ആരോഗ്യമുള്ള ശരീരം, ശാന്തമായ മനസ്സ്, നല്ല ബന്ധങ്ങൾ, ആത്മവിശ്വാസം എന്നിവയൊക്കെ അതിന്റെ ഭാഗമാണ്. ദിയ, ശാരീരിക ആരോഗ്യം നല്ലതാക്കാൻ എന്തൊക്കെ ചെയ്യാം?
7: പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഉപയോഗിക്കുക, അമിതമായ പഞ്ചസാരയും ഉപ്പും എണ്ണയും കുറയ്ക്കുക, ദിവസവും കുറച്ച് നടക്കുകയോ വ്യായാമമോ ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, 7 to 8 വരെ ഉറങ്ങുക, പുകയിലും മദ്യപാനവും ഒഴിവാക്കുക. ജീവ, മാനസികാരോഗ്യം അത്ര തന്നെ പ്രധാനമാണ്?
8: തീർച്ചയായും. മാനസികാരോഗ്യം ഇല്ലെങ്കിൽ ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കും. സമ്മർദ്ദം കൂടിയാൽ കുറച്ചു സമയം വിശ്രമിക്കുക, ആഴത്തിൽ ശ്വസന വ്യായാമം ചെയ്യുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക, വിഷമങ്ങൾ വിശ്വസിക്കുന്ന ആളോട് തുറന്നു പറയുക, ആവശ്യമെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. ദിയ, നല്ല ബന്ധങ്ങൾക്കും സെൽഫ് കെയറിൽ സ്ഥാനമുണ്ടോ?
7: ഉണ്ട്. കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടെ സമയം ചെലവഴിക്കുന്നതും മനസ്സിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നതും സമ്മർദ്ദം കുറയ്ക്കും. ജീവ, നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും?
8: പരസ്പരം കേൾക്കുക, ബഹുമാനിക്കുക, സഹായിക്കുക, കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമായി സമയം കണ്ടെത്തുക. നല്ല ബന്ധങ്ങൾ നമ്മുടെ മനസ്സിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ദിയ, ഇന്ന് എല്ലാവരും മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതും ആരോഗ്യത്തെ ബാധിക്കുമോ?
7: തീർച്ചയായും. പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ദീർഘനേരം മൊബൈൽ ഉപയോഗിക്കുന്നത് ഉറക്കത്തെയും ബാധിക്കും. അതുകൊണ്ട് സ്ക്രീൻ സമയം കുറയ്ക്കാനും ദിവസത്തിൽ കുറച്ചു സമയം ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം സമയം ചെലവഴിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ജീവ?
8: പഠനവും വിശ്രമവും ഒരുപോലെ പ്രധാനമാണ്. പരീക്ഷാ കാലത്ത് ഉറക്കവും നല്ല ഭക്ഷണവും ഒരിക്കലും ഒഴിവാക്കരുത്. സമയം നന്നായി ക്രമീകരിച്ച് പഠിച്ചാൽ സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റും. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തം പുരോഗതി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ദിയ, വ്യക്തിശുചിത്വവും സെൽഫ് കെയറിന്റെ ഭാഗമാണല്ലേ?
7: അതെ. കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, ദിവസവും കുളിക്കുക, പല്ല് വൃത്തിയാക്കുക, നഖങ്ങൾ വെട്ടുക, വാക്സിനുകൾ കൃത്യമായി എടുക്കുക, ഇവയെല്ലാം രോഗങ്ങൾ തടയാൻ നമ്മെ സഹായിക്കും. ചെറിയ ചില ശീലങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറയാറുണ്ടല്ലോ.
8: ശരിയാ. ദിവസവും കുറച്ച് നടക്കുക, പടികൾ കയറുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, പുഞ്ചിരിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, നന്ദിയുള്ള മനോഭാവം വളർത്തുക, ഇവയെല്ലാം നല്ല ആരോഗ്യത്തിലേക്കുള്ള ചെറിയ ചുവടുകളാണ്. ദിയ, ഇന്നത്തെ പരിപാടിയുടെ പ്രധാന സന്ദേശം എന്താ?
7: നമ്മുടെ ആരോഗ്യം മറ്റാരുടെയും ഉത്തരവാദിത്തമല്ല. ഓരോരുത്തരും സ്വന്തം ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇന്നിവിടെ സെൽഫ് കെയർ എന്താണെന്നും ഈ വർഷത്തെ സെൽഫ് കെയറിന്റെ സന്ദേശത്തെ പറ്റിയും എങ്ങനെയൊക്കെ സെൽഫ് കെയർ ചെയ്യാമെന്നുമാണ് ചർച്ച ചെയ്തത്. അവസാനമായി എല്ലാവരോടും എന്താണ് ജീവ പറയാനുള്ളത്?
8: സെൽഫ് കെയർ എന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നല്ല, ദിവസവും ചെയ്യുന്ന ചെറിയ നല്ല ശീലങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിനായി കുറച്ച് സമയം മാറ്റിവെക്കാം. ചെറിയ നല്ല ശീലങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കാം. നാളെയല്ല, ഇന്ന് തന്നെ. എല്ലാവർക്കും
7: വേൾഡ് സെൽഫ് കെയർ ഡേ ആശംസകൾ. ഓർക്കുക, സെൽഫ് കെയർ പുട്സ് യുവർ ഹെൽത്ത് ഇൻ യുവർ ഹാൻഡ്സ്. ടെസ്റ്റ്, ട്രാക്ക്, ത്രൈവ്. നന്ദി.
6: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വേൾഡ് സെൽഫ് കെയർ ഡേയുമായി ബന്ധപ്പെട്ട് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് BSc 6th സെമസ്റ്റർ സ്റ്റുഡന്റ്സ് ആയ ദിയ സാറ സൈമൺ ആൻഡ് ജീവ രഞ്ജിത്ത് അവതരിപ്പിച്ച അവയർനെസ് ടോക്ക് കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നല്ല മഴ, മഴ കട്ടഞ്ചായ ജോൺസൺമാഷ്,
2: മഴയും കട്ടഞ്ചായ ഓക്കെ. പക്ഷേ ജോൺസൺമാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്,
1: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
3: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്.
3: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: Ready Macfast 90.4. Time set.
1: 6 o'clock.
0: Ready Macfast 90.4.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
6: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
8: വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മരാമ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നിങ്ങൾ കേട്ടത് ആധ്യാത്മ രാമായണം.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ONV കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി, KS ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

0: കാട് തേടി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
2: കാറ് ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും 2 ഓഗസ്റ്റ് നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. 2 ഓഗസ്റ്റ് രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: മോനെ, ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്
1: സോരമുത്തച്ഛ, എനിക്കന്ന് ഒരു കല്യാണമുണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: MacFast, Mar Athanasios College for Advanced Studies Autonomous College, BCA Honors Course, General, SC/ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982222. MacFast, Mar Athanasios College for Advanced Studies Autonomous College, തിരുവല്ല.
5: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ.
1: പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ അടുത്തയാഴ്ച ബിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നിയമനിർമ്മാണം കാലതാമസം കൂടാതെ ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ പാസാക്കുന്നതിന് ഒരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.

സി ജെ പിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കേട്ടതായി ചർച്ചയ്ക്ക് ശേഷം ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷാ വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി എസ് ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KCB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: സിസിക്ക് കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പി സിയിലെ വിവിധ പ്രദേശങ്ങളിൽ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് ജില്ലാ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാനാവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 ദിവസത്തെ നിരോധനം ഈ മാസം 31-നാണ് അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
1: യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 ടീമുകളിലായി 140 ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45 കടവുകളിലെ 1000 യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.
0: സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5 സ്ഥാനത്തെത്തി കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ഐടി മീറ്റും കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കെടിഡിസിയുടെ പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ താരസ്വിമ്മിംഗിൽ രവിവീര ബിന്ദൻ അലി ഇമാമും ഫൈനലിൽ യോഗ്യത നേടി. 65 സംസ്ഥാന

0: എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി പരിത പ്രതാപ്.
1: ലോകമെമ്പാടും നിറഞ്ഞ ഫുട്ബോൾ ആവേശം കേരളവും പൂർണ്ണമായും നെഞ്ചിലേറ്റിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തിൽ ആവിഷ്കരിച്ച 1 മില്യൺ തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായി മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല ഫുട്ബോൾ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ബോയ്സ് 17 ഗേൾസ് സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്.
0: പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ടോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ്.

0: പറയാ, കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
6: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്.
1: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
7: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
8: അതെ. മുത്തച്ഛന് വരുന്നുണ്ടോ?
7: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: MacFast, Mar Athanasios College for Advanced Studies Autonomous College, BCA Honors Course, General, SC/ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. MacFast, Mar Athanasios College for Advanced Studies Autonomous College, തിരുവല്ല.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജെ അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 7 o'clock.
2: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
3: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
2: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
1: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. 40 സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി.

ഹലോ, ഹായ്, നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അങ്ങനെ ഇതാ ഈ ഒരു ശാന്തമായ രാത്രിയിൽ, ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഗാനത്തിനായിട്ട് വിളിച്ചോളൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. അപ്പോൾ പാട്ടുകളൊക്കെ വെച്ചു തരാനായിട്ട് ഞാനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 2:22 ആയിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ ചോദിക്കാനായിട്ട് വിളിക്കണ നമ്പർ 0469273033, 0469273033. അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ കേട്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ അനിയത്തിപ്രാവ് ചിത്രമുണ്ടല്ലോ, ആ സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ നമുക്കറിയാം ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അതിലേത് ഗാനമാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാലും നമുക്കൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ അതിലേ തന്നെ എന്നും നിന്നെ പൂജിക്കാം എന്ന് തുടങ്ങുന്ന ആ ഗാനമാണ് നമ്മളിപ്പോൾ ആസ്വദിക്കാൻ പോകുന്നത്. ആ ഗാനത്തിന് ശേഷം നമുക്ക് നോക്കാം ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ ഫസ്റ്റ് കോളർ ആരാണ്, ഏത് ഗാനമാണ് ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാ വരുന്നു സോങ്.

0: അല്ലേ പാട്ട്, നമ്മളിങ്ങനെ ഒഴുക്കി നടക്കുന്ന ഒരു ഫീൽ അല്ലേ, അത്ര ഒരു എന്താ പറയാ ഒരു ഒരു ഒരു ഒരു മൂഡാണ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിലെ ഫസ്റ്റ് കോളറിലേക്ക് പോകാം. ആരാണ് നോക്കട്ടെ. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: നമസ്കാരം അമൃത.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ ഷാജു മടത്തമ്പടിയാണ്.
0: ഷാജു ചേട്ടാ പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ബ്രഹ്മാനന്ദമടി ഒരു പാട്ടുണ്ട്, ഉദയ സൂര്യൻ നമ്മെ ഉണർത്തുന്നു പാട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ, ആഗ്രഹം. അപ്പോൾ ഞാൻ സഫലീകരിച്ചിരിക്കുന്നു.
1: ഓക്കെ,
0: സഫലമാക്കിയിരിക്കുന്നു. ഞാൻ പാട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഷാജു ചേട്ടനാണ് കേട്ടോ വിളിച്ചത്, പാട്ട് ചോദിച്ചത്. നമുക്ക് ആസ്വദിക്കാം. ഉദയ സൂര്യൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ദാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ரஜத தாரகள் நம்மே உணர்த்தும்.
1: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2-ന് നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം എം ജി റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2-ന് രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
8: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
10: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: മോനെ, ഓഗസ്റ്റ് 2-ന് എന്നെ ഒന്ന്.
12: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
11: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
12: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
11: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2-ന് രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
13: യേ സബദ, സമയം 7 കഴിഞ്ഞ് 16:45 ആയിട്ടുണ്ട്. സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. നമ്മുടെ കൂടെ അടുത്ത കോളർ ഉണ്ട് കേട്ടോ, ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഹലോ, ഹലോ, നമസ്കാരം. രഘുചേട്ടൻ പറയൂ. വേഷങ്ങൾ ജന്മങ്ങൾ എന്ന ഗാനമാണ് വേണ്ടത്. ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടിട്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ആ പാട്ട് കേൾക്കാം. ശരി, നമ്മുടെ രഘുചേട്ടനാണ് വിളിച്ചത്. വേഷങ്ങൾ ജന്മങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. വാക്കുകൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളിൽ വാശി കടന്നുകൂടിയാൽ തോൽക്കുന്നത് പ്രശ്നങ്ങളല്ല, മറിച്ച് പ്രിയപ്പെട്ട ബന്ധങ്ങളാണ്. ബാബുസ് നട്ടാശ്ശേരി. ഓക്കെ, കറക്റ്റാണ്, ബാബുജിയുടെ ഒരു മെസ്സേജ് ആണ് കേട്ടോ. അപ്പൊ ശരി, നമ്മുടെ രഘുചേട്ടൻ ചോദിച്ച പോലെ ഗാനത്തിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: യേസ്, അപ്പൊ ദാ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം നല്ല നല്ല പാട്ടുകളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അല്ലേ? അങ്ങനെ മറ്റൊരു നല്ല ഗാനത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ പോകുകയാണ്. ആരാണ് ആ ഗാനം ചോദിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം
0: രാജപ്പൻ ചേട്ടാ. നമസ്കാരം, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: കുറെ ദിവസം കൂടി പഴയ പാട്ട് ചോദിച്ചു.
0: അയ്യോ, ചോദിച്ചോളൂ.
1: മനുഷ്യപുത്രന്മാരെ നമ്മൾ ജനിച്ചതടിമകളാകാനോ എന്നുള്ളൊരു പഴയ പാട്ടുണ്ട്.
0: മനുഷ്യപുത്രന്മാരെ നമ്മൾ ജനിച്ചതടിമകളാകാനോ അല്ലേ? അങ്ങനല്ലേ? ഓക്കേ, പഠിച്ചു, ഞാൻ പഠിച്ചു.
1: നമ്മള് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവരും.
0: ഓക്കേ ചേട്ടാ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ആ പാട്ട് കേൾക്കാം കേട്ടോ.
1: ആയിക്കോട്ടെ.
0: ഓക്കെ, നമ്മുടെ രാജപ്പൻ ചേട്ടനാണ് കേട്ടോ പാലപ്പുറയിൽ നിന്ന് വിളിച്ച് ഗാനം ചോദിച്ചത്. മനുഷ്യപുത്രന്മാരെ നമ്മൾ ജനിച്ചതടിമകളാകാനോ, കൊള്ളാം അല്ലെ ആ ഒരു വരികൾ. അപ്പൊ ആ ഗാനം കേൾക്കാം എല്ലാവർക്കും വേണ്ടിയിട്ട് വരുന്നു. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കാണാം.
1: യെസ്, അപ്പോ നമ്മുടെ രാജപ്പൻ ചേട്ടൻ ചോദിച്ച ആ ഒരു ഗാനത്തിലേക്കാണ്, ഗാനമാണ് നമ്മൾ കേട്ടത്. ഇനി അടുത്ത കോളറിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്. നമസ്കാരം അമൃത.
1: ഗുഡ് ഈവനിങ്. നമസ്കാരം ആനന്ദൻ ചേട്ടാ, പറയൂ.
2: നമസ്കാരം.
1: പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
2: എനിക്ക് സീതാദേവി സ്വയംവരം ചെയ്തൊരു മറ്റൊരു പാട്ടില്ലേ, നമ്മളെ വാഗ്വേമായ എന്ന ചിത്രത്തിലെ.
1: ഓക്കേ, പി ജയചന്ദ്രനും
2: ആ വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ഇന്ന് സോങ് സൗണ്ട് ഡിമാൻഡിൽ കൂടി ഞാൻ എന്റെ ഡിമാൻഡ് ആവശ്യപ്പെടുന്നത്.
1: ഓക്കേ ഓക്കേ, അതിലെ സീതാദേവി സ്വയംവരം ചെയ്ത് അല്ലേ?
2: അതെ അതെ. നമുക്ക് ഈ കർക്കിടക മാസത്തെ കേൾക്കാൻ ഒരു സുഖമുള്ള ഒരു പാട്ടാണല്ലോ അതല്ലേ?
1: ശരി ശരി, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക്
2: കേൾക്കാം ഈ പാട്ട്. ഞാൻ ബഷീർക്കും അതുപോലെ തന്നെ അൻസാരിക്കും മറ്റെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഞാൻ സമർപ്പിക്കുന്നു.
1: ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ ആനന്ദൻ ചേട്ടനാണ് പാട്ട് ചോദിച്ചത്. ചേട്ടൻ പറഞ്ഞതുപോലെ, ചേട്ടൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് ദാ വരുന്നു സോങ്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കേട്ടായി.

0: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജെ അമൃത കാർത്തിക. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 32:25. ഈ ഒരു സമയത്ത് ആരാണ് അടുത്ത കോളർ എന്നുള്ളത് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഗുഡ് ഈവനിങ് അനിൽ ചേട്ടാ, പറയൂ, ഏത് പാട്ടാണ് വേണ്ടേ? സൂപ്പർ സൂപ്പർ, അടിപൊളി. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ ഉണ്ട് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്.
2: ഓക്കെ, താങ്ക് യു.
1: ശരി. അങ്ങനെ പോയി സല്ലക്കൂടാതെ കാതലിയോ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. റൺ എന്ന മൂവിയിൽ നമ്മുടെ മാധവൻ, മീര, ജാസ്മിൻ അല്ലെ, അവരുടെ ഒരു കോംബോ. അപ്പൊ നമുക്ക് ആ ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പാട്ടിന്റെ അവസാനേ കനവിൻ ആ ഒരു ഒരു ഒരു സ്റ്റോപ്പ് ഉണ്ടല്ലോ, എന്ത് രസമായിട്ടാ അല്ലെ ആ ഒരു പാട്ട് നിൽക്കുന്നത് പോലും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കളറിലേക്ക് പോകാം. ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്. ഇതാരാണ്?
1: ലൂസി ആന്റണിയാണ്.
0: ലൂസി ചേച്ചി, എന്ത് പറ്റി? നമ്മുടെ ആന്റണി ചേട്ടൻ ആ സീറ്റ് ഒഴിഞ്ഞു തന്നോ?
1: പുള്ളിക്കാരനെ തയ്ച്ചത് കൊടുക്കാൻ വേണ്ടി എറണാകുളത്ത് പോയേക്കണേ.
0: ഓ,
1: ഏഴര ആകുമ്പോ പോകും എല്ലാ ദിവസവും.
0: ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. ആണല്ലേ, ശരി ചേച്ചി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് വേണ്ടത് വിധിച്ചതും കൊതിച്ചു എന്ന ചിത്രത്തില് മുളം മാറ്റി മുമ്പേ പോയി മുളം തോണി ദൂരെ ആ പാട്ടില്ലേ?
0: ആ പാട്ടാണ് വേണ്ടത് അല്ലേ?
1: ആ പാട്ടാണ് വേണ്ടത്.
0: ശരി ശരി, പാട്ട് റെഡിയാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും ആയിക്കോട്ടെ, കേൾക്കുന്ന എല്ലാവർക്കും അമൃതയ്ക്കും എല്ലാവർക്കും ഇരുന്നോട്ടെ.
0: ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് കേൾക്കാം. ലൂസി ചേച്ചിയാണ് വിളിച്ചത്, ലൂസി ആന്റണി. അപ്പൊ ചേച്ചി ചോദിച്ച പാട്ട് ഓളം മാറ്റി മുൻപേ പോയി എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് കേട്ടോ. അപ്പൊ ഇതാ വരുന്ന സോങ് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജുവലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജുവലേഴ്സ്.

0: മോനെ, ഓഗസ്റ്റ് 2 എന്നെയൊന്ന്
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണമുണ്ട് എം ജി റോഡിൽ.
2: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: സോങ്സ് ഓൺ ഡിമാൻഡിൽ നമ്മൾ അടുത്ത കോളറിലേക്ക് പോകുന്നു. ആരാണ് നോക്കാം. ഗുഡ് ഈവനിങ്.
6: ഗുഡ്
5: ഈവനിങ്. ഇതാരാണ്?
6: വയനാട് കമ്പളക്കാട് നിന്ന് രതി.
5: രതീഷേട്ടൻ കമ്പളക്കാട് നിന്നും. പറയൂ രതീഷേട്ട, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
6: എനിക്ക് ക്രോണിക് ബാച്ചിലറിലെ ചുണ്ടത്ത് ചെത്തിപ്പു
5: പാട്ടാണ് വേണ്ടത്. ഡെഡിക്കേഷൻ ഉണ്ടോ?
6: നമ്മളെല്ലാ ശ്രോതാക്കൾക്കും.
5: ഓക്കെ ചേട്ടാ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം
6: കേട്ടോ. ഓക്കെ, താങ്ക് യു.
5: ശരി ശരി. വയനാട് കമ്പളക്കാട് നിന്നും രതീഷ് ഏട്ടനാണ് വിളിച്ചത്. നമ്മുടെ ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിലെ ചുണ്ടത്ത് ചെത്തി പൂ ചുണ്ട് വിരിഞ്ഞു ഈ ഗാനാണ് കേട്ടോ. അപ്പൊ നമുക്ക് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഓക്കെ. അപ്പൊ നമ്മുടെ രതീഷ് ചേട്ടൻ വയനാട് കമ്പളക്കാട് നിന്നുള്ള രതീഷ് ചേട്ടനായിരുന്നു ഈ ഒരു ഗാനം ചോദിച്ചത്. അത് ആസ്വദിച്ചു. ഇനി നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ലക്കി കോളറിലേക്ക് പോവാണ് കേട്ടോ. അതാരണം നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം.
0: ആരാണിത്?
1: രാജൻ മുത്തൂർ.
0: രാജൻ മുത്തൂർ, രാജൻ ചേട്ടാ പറയൂ, ഏത് പാട്ടാണ് വേണ്ടേ?
1: സർഗ സിനിമയ്ക്കകത്ത് പാട്ട് വേണമായിരുന്നു.
0: ആ ഏത് പാട്ടാണ്? സംഗീതമേ അമര അസല്ലാപമേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? സർഗ സിനിമ അല്ല, സോറി, സർഗം സിനിമ ചോദിച്ചിട്ട് ഗംഗെ അല്ലെ പാട്ട് ചോദിക്കുന്നു. കൊള്ളാം, അടിപൊളി. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് കേൾക്കാം. ഓക്കെ, ശരി ശരി. അപ്പൊ നമ്മുടെ രാജൻ ചേട്ടനാണ് വിളിച്ചത്. സർഗം എന്ന ചിത്രത്തിലെ സംഗീതമേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചോദിച്ചത്. ആ ഗാനം കേൾക്കാം. ഒപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. നല്ല സൗഹൃദങ്ങളിൽ സന്തോഷം കണ്ടെത്താം. ഈ സൗഹൃദങ്ങളാണ് നല്ല ഓർമ്മകൾ നൽകുന്നത്. എന്നും കൂടെ ഉണ്ടാകുന്നത് ഈ നല്ല ഓർമ്മകൾ മാത്രം. ഹായ് അമൃത, കാർത്തികക്കുട്ടി, ഗുഡ് ഈവനിങ്, ദീപക്കുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ അനിൽ ചേട്ടൻ, അനിൽ വായ്പൂര്, അനിൽ ചേട്ടന് ഒരു ശുഭരാത്രി നേരുന്നു. കള്ളം പറഞ്ഞ് മറ്റൊരാളെ തോൽപ്പിച്ചെന്ന് കരുതരുത്. യഥാർത്ഥത്തിൽ തോൽക്കുന്നത് വിശ്വാസമാണ്. നിന്നെ വിശ്വസിച്ച ഒരു നല്ല മനസ്സിനെ ചതിക്കുന്നതിലും വലിയ നഷ്ടം മറ്റൊന്നില്ല. തകർന്ന വിശ്വാസം പഴയതുപോലെ തിരികെ നേടുക വളരെ പ്രയാസമാണ്. ശുഭരാത്രി, ശുഭനിദ്ര. നാരായണൻ നായർ, ഏറ്റുമാനൂർ. നാരായണൻ ചേട്ടാ, നാരായണൻ ചേട്ടനും ഒരു നല്ല ശുഭരാത്രി നേരുകയാണ്. അടുത്ത മെസ്സേജ് നമ്മുടെ ബാബു ചേട്ടൻ്റെതാണ്. അവിടുത്തെ മോൾക്ക് ബഹുത്ത് പ്യാർ സെ ശുക്രിയ എന്ന് പറഞ്ഞുകൊണ്ട് ബാബൂസ് നട്ടാശ്ശേരി, ശുക്രിയ ആപ്കോ ഭി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാനും തിരിച്ചു നൽകിയാണ് കേട്ടോ, ശുക്രിയ ആപ്കോ ഭി. ബാബു ചേട്ടാ നല്ലൊരു ശുഭരാത്രിയും നേരുന്നു. അടുത്തത്, ഹായ് അമൃത, ഒരു ഡെഡിക്കേഷൻ പറയണേ. എൻ്റെ ബന്ധുവും പ്രിയ കൂട്ടുകാരിയുമായ സ്വപ്നയുടെ മോൻ അശ്വിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. മോൻ ആശംസകൾ. അടുത്ത പാട്ട് അശ്വിന് സസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിന്ദു ചേച്ചി ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പം സ്വപ്ന, പ്രിയ കൂട്ടുകാരിയായ ബിന്ദു, ബന്ധുവും കൂട്ടുകാരിയുമായ സ്വപ്ന, സ്വപ്ന ചേച്ചിയുടെ മകൻ അശ്വിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു ഇന്ന് ബിന്ദു ചേച്ചി. അപ്പോൾ അശ്വിന് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇനി വരാൻ പോകുന്ന പാട്ട് നമ്മുടെ അശ്വിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബിന്ദു ചേച്ചിക്കും ഒരു ശുഭരാത്രി. ശരറാന്തൽ തിരിതാഴും മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു എന്ന ഗാനം 1982 January 31 എൻ്റെ ഭർത്താവ് കിടക്കുന്ന തൊട്ടടുത്ത മുറിയിൽ നിന്ന് റേഡിയോയിലൂടെ ഈ ഗാനം കേട്ടുറങ്ങിയത് ഇന്നലെ റേഡിയോ പ്രക്ഷേപണ ദിനമായ ഇന്നലെ ഓർത്തുപോയി. ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വിവാഹം അന്നായിരുന്നു. ഇപ്പോൾ അമൃതേ ഓർക്കും ആദ്യ രാത്രിയിൽ എന്താ ഭർത്താവും ഞാനും രണ്ടു മുറിയിൽ കിടന്നത് എന്താണെന്ന്. ആ വിശേഷങ്ങൾ എൻ്റെ റിവൈൻഡിലൂടെ കേൾക്കാൻ തയ്യാറായിരിക്കും. ശുഭരാത്രി നേരുന്നു ലൂസി ആന്റണി, കടവന്ത്ര. ഓക്കെ, അപ്പോൾ ലൂസി ചേച്ചി, ലൂസി ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി നേരുന്നു. അപ്പോൾ ഇനി റിവൈൻഡിലൂടെ കുറച്ച് കഥകളുമായി വീണ്ടും നമ്മുടെ ലൂസി ചേച്ചി എത്തുമെന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ലൂസി ചേച്ചി വെയിറ്റിംഗ്. ഓക്കെ, അപ്പം ലൂസി ചേച്ചിക്കും ഫാമിലിക്കും ശുഭരാത്രി നേരുന്നു. അനിൽ ചേട്ടൻ ശുഭരാത്രി, സുഖനിദ്ര. അപ്പോൾ അനിൽ ചേട്ടനും ശുഭരാത്രി നേരുന്നു. ഇനി ലിസി ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ് നമ്മുടെ ലിസി ചേച്ചി. അങ്ങനെ ഇതാ മെസ്സേജുകളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി ആരുടെ ഇല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും കൂടെ ചേർത്ത് നല്ലൊരു ശുഭരാത്രി ഞാനങ്ങ് നേരുകയാണ്. ഇനി വരാൻ പോകുന്ന പാട്ട് നമ്മുടെ ബിന്ദു ചേച്ചി പറഞ്ഞതുപോലെ അശ്വിന് വേണ്ടിയിട്ടുകൂടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് ടാറ്റാ ബൈ ബൈ കൂടി ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: മഴയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മോനെ, ഓഗസ്റ്റ് 2-1
2: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
1: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: ഒരു കളി മാത്രമല്ല, വികാരങ്ങളുടെ ഭാഷ കൂടിയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ടീമുകൾ ഒരേ സ്വപ്നത്തിനായി പന്ത് തട്ടുമ്പോൾ കോടിക്കണക്കിന് ഹൃദയങ്ങളും അവരോടൊപ്പം സ്പന്ദിക്കുന്നു. ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഓരോ ആഴ്ചയും പിന്നിടുമ്പോൾ വിജയങ്ങളുടെയും അട്ടിമറികളുടെയും തന്ത്രങ്ങളുടെയും കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ റേഡിയോ മൈക്ക്ഫാസ്റ്റിന്റെ പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. ഈ ആഴ്ചയിലെ മത്സരങ്ങളുടെ സമഗ്ര വിശകലനവുമായി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് വഗീസ് നമ്മളോടൊപ്പമുണ്ട്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ലൈസൻസ് ഉള്ള പരിശീലകനായ അദ്ദേഹം കളിയുടെ തന്ത്രങ്ങളും താരങ്ങളുടെ പ്രകടനവും ടീമുകളുടെ സാധ്യതകളും വിശകലനം ചെയ്യുന്നു. കളിയിലെ സൂക്ഷ്മതകൾ മുതൽ കിരീട സാധ്യതകൾ വരെ ഫുട്ബോളിന്റെ ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാം. സ്വാഗതം ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക്.
6: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ശ്രോതാക്കൾക്ക് നമസ്കാരം. ലോകകപ്പ് വിശേഷങ്ങളുടെ അവസാന എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. 104 മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന 2026 ലോകകപ്പ് ഫുട്ബോൾ അവസാന 4 മത്സരങ്ങളിലേക്ക് എത്തിച്ചേർന്നു. രാത്രിയുടെ യാമങ്ങളിലും കൊച്ചുവെളുപ്പാൻ കാലത്തും ഇഷ്ട ടീമുകൾക്ക് വേണ്ടി ആരാധകരുടെ ആർപ്പുവിളിയോടൊപ്പം വിവാദ വിഷയങ്ങളും കായിക മാധ്യമ സോഷ്യൽ മീഡിയകൾ ചൂടുപിടിച്ച ചർച്ചകളും കായിക ലോകത്തിന്റെ അവിസ്മരണീയ മുഹൂർത്തങ്ങളായിരുന്നു. 2026 ലോകകപ്പിലെ ആദ്യ സെമിഫൈനൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിട്ടു. ഫൈനൽ കളിക്കാൻ അർഹതയുള്ള 2 ടീമുകൾ. പ്രതീക്ഷകൾക്കും പ്രഡിക്ഷനുകൾക്കും വിപരീതമായി സ്പെയിൻ 2-0 ഫ്രാൻസിനെ അട്ടിമറിച്ച് ഫൈനലിലെത്തി. ആദ്യ പകുതിയുടെ 22 മിനിറ്റിൽ മൈക്കിൾ ഒയാർസബാൽ പെനാൽറ്റിയിലൂടെ സ്പെയിനിനെ മുന്നിലെത്തിച്ചു. 2 പകുതിയുടെ 58 മിനിറ്റിൽ പെഡ്രോ സ്പെയിനിന്റെ വിജയം ഉറപ്പിച്ചു. പന്ത് നിയന്ത്രിക്കുന്നതിലും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും സ്പെയിനിന്റെ മേധാവിത്വമാണ് മത്സരത്തിൽ ദർശിച്ചത്. മധ്യനിരയിൽ ശോഭിച്ച ഫ്രാൻസിന് കോംപാക്ട് ഡിഫൻസിലൂടെ സ്പെയിൻ മറുപടി നൽകി. പെനാൽറ്റി ബോക്സിലും ഗോൾ ഏരിയയിലും സ്പേസ് നൽകാഞ്ഞതുകൊണ്ട് എംബപ്പേക്ക് പതിവ് ശൈലിയിലൂടെ പെനിട്രേറ്റ് ചെയ്യുവാൻ സാധിച്ചില്ല. മധ്യനിരയിലുള്ള പന്തടക്കവും മികച്ച ഹൈ പൊട്ടൻഷ്യൽ പാസുകളിലൂടെയും സ്പെയിൻ ഫ്രഞ്ച് കോട്ടയിൽ അറ്റാക്ക് ചെയ്തു. ലാമിൻ യമാൽ നടത്തിയ മനോഹരമായ നീക്കത്തിനൊടുവിൽ ലഭിച്ച പെനാൽറ്റി മൈക്കിൾ ഒയാർസബാൽ ലക്ഷ്യത്തിലെത്തിച്ച് സ്പെയിനിന് ആവേശം നൽകി. 58 മിനിറ്റിൽ പെഡ്രോ നേടിയ ഗോൾ അതിമനോഹരമായിരുന്നു. ഫ്രാൻസിന്റെ 2 മധ്യനിര താരങ്ങളുടെ മധ്യത്തിലൂടെ പെഡ്രോ നൽകിയ പാസ് ഡാനി ഓൾമോ മനോഹരമായി പെനാൽറ്റി ബോക്സിലേക്ക് തിരികെ നൽകി. അതിവേഗം ഓടിക്കയറിയ പെഡ്രോ സ്പെയിനിന്റെ വിജയത്തിന് നിർണായകമായ 2 ഗോൾ നേടി. ടീം ഘടനയും മധ്യനിര നിയന്ത്രണവുമായിരുന്നു സ്പെയിനിന്റെ ഏറ്റവും വലിയ ശക്തി. സ്പെയിനിന്റെ കൃത്യമായ ഹൈ ഇന്റൻസിറ്റി പാസുകളും ഫ്രാൻസിനെ പ്രതിരോധത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ നിർബന്ധിതരാക്കി. 4

ഇല്ലായ്മ കാരണം എംബപ്പേക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുവാനും സാധിച്ചില്ല. ഇത് ഫ്രാൻസിന്റെ പ്രസിംഗ് ഇല്ലാതാക്കി. വേഗതയും ട്രാൻസിഷനും കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കാൻ ഫ്രാൻസിന് സാധിച്ചില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെയും ലാലിഗ മത്സരങ്ങളിലെയും പരിചയസമ്പന്നത നിറഞ്ഞതായിരുന്നു ഇംഗ്ലണ്ട് അർജന്റീന സെമിഫൈനൽ മത്സരം. ലോകോത്തര താരങ്ങളായ ഹാരി കെയ്ൻ, ബെല്ലിംഗ്ഹാം, ആന്റണി ഗോർഡൻ, സക്ക തുടങ്ങിയവർ ഒരു വശത്തു, ലയണൽ മെസ്സി, മാർട്ടിനസ്, ഫെർണാണ്ടസ്, അൽവാരിസ് തുടങ്ങിയവർ മറുവശത്തും പടപൊരുതിയ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അർജന്റീന വിജയിച്ച് ഫൈനലിലേക്ക് പ്രവേശിച്ചു. മധ്യനിരയുടെ ഒത്തിണക്കത്തിൽ അറ്റാക്ക് ബിൽഡപ്പ് ചെയ്യാൻ ഇംഗ്ലണ്ട് ശ്രമിച്ചെങ്കിലും വേണ്ടവണ്ണം വിജയിച്ചില്ല. മെസ്സിയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നതും അർജന്റീനയുടെ പെട്ടെന്നുള്ള കൌണ്ടർ അറ്റാക്കുകളും ഇംഗ്ലണ്ടിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ഇംഗ്ലണ്ടിന്റെ റോജേഴ്സ് ഗോർഡൻ കൂട്ടുകെട്ടിലൂടെയാണ് ആദ്യ ഗോൾ പിറന്നത്. വലതുവിങ്കിലൂടെ മുന്നേറി റോജേഴ്സ് നൽകിയ ക്രോസിന് ഡിഫൻഡർ ലോപ്പസിന്റെ പിന്നിലൂടെ ഓടിക്കയറിയ ഗോർഡൻ പോസ്റ്റിലേക്ക് ഫസ്റ്റ് ടച്ചിലൂടെ നിറയൊഴിച്ചപ്പോൾ ഗോൾ കീപ്പർ മാർട്ടിനസ് കീഴടങ്ങി. 85 മിനിറ്റ് വരെ ഇംഗ്ലണ്ട് ലീഡ് നിലനിർത്തി. സെറ്റ് പീസുകളിൽ വിദഗ്ധരായ അർജന്റീനയ്ക്ക് ലഭിച്ച കോർണർ കിക്കിൽ ലയണൽ പാസി പെനാൽറ്റി ബോക്സിന് മുന്നിൽ പൊസിഷൻ ചെയ്ത ഫെർണാണ്ടസിന് നൽകി. 20 വാര അകലെ നിന്നും ഫെർണാണ്ടസ് സുതിർത്ത വെടിയുണ്ട ഇംഗ്ലണ്ടിന്റെ നെറ്റിൽ പതിച്ചു. മത്സരം സമനിലയിൽ അധിക സമയത്തേക്ക് നീളുമെന്ന് എല്ലാവരും കരുതി. രണ്ടാം പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രമുള്ളപ്പോൾ മെസ്സിയുടെ മനോഹരമായ അസിസ്റ്റിലൂടെ മാർട്ടിനസ് അർജന്റീനയെ തുടർച്ചയായ രണ്ടാം ലോകകപ്പ് ഫൈനലിലേക്ക് എത്തിച്ചു. അവസാന 10 മിനിറ്റിലെ അർജന്റീനയുടെ ആക്രമണം ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കി. മിഡ്ഫീൽഡിൽ ഡോമിനേഷൻ നടത്തിയിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിന്റെ മത്സരം അധിക സമയത്തേക്ക് നീട്ടാമായിരുന്നു. പല മത്സരങ്ങളിലും അവസാന മിനിറ്റുകളിൽ ഗോൾ നേടുന്ന അർജന്റീനയുടെ പ്രസിംഗ് ഗെയിം ശ്രദ്ധിക്കാഞ്ഞത് ഇംഗ്ലണ്ടിന്റെ ഫൈനൽ പ്രവേശത്തിന് തടയിട്ടത്. അവസാന 15 മിനിറ്റുകളിലാണ് അർജന്റീന പല നിർണായക നോക്കൌട്ട് മത്സരങ്ങളും വിജയിച്ചത്. കാണികൾക്ക് ആവേശം ഉയർത്തിയ മത്സരമായിരുന്നു മൂന്നാം സ്ഥാനത്തിനായുള്ള ഇംഗ്ലണ്ട് ഫ്രാൻസ് പോരാട്ടം. തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ ഞെട്ടിച്ചു. മൂന്നാം മിനിറ്റിൽ പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്നുള്ള ലോങ് റേഞ്ച് ഷോട്ടിലൂടെ റൈസ് ഇംഗ്ലണ്ടിനെ മുന്നിലെത്തിച്ചു. തുടർന്ന് ആദ്യ പകുതിയിൽ തന്നെ ഇംഗ്ലണ്ട് 4 ഗോളുകൾക്ക് മുന്നിലെത്തി. 37 മിനിറ്റിലും 45+1 മിനിറ്റുകളിലും സാക്ക നേടിയ രണ്ട് ഗോളുകൾ മനോഹരമായിരുന്നു. രണ്ടാം പകുതിയിൽ ഗെയിം പ്ലാൻ പാടെ മാറ്റിയ ഫ്രാൻസിനെയാണ് കണ്ടത്. ആക്രമണ ഫുട്ബോളിന് മുൻതൂക്കം നൽകി കളിച്ച് രണ്ടാം പകുതിയുടെ 21 മിനിറ്റുകൾക്കകം 3 ഗോളുകൾ തിരിച്ചടിച്ച് മത്സരത്തിന്റെ ആവേശം ഫ്രാൻസ് വർദ്ധിപ്പിച്ചു. 87 മിനിറ്റിൽ സക്ക 3 ഗോൾ നേടി ഹാട്രിക് തികച്ചു. രണ്ടാം പകുതിയിൽ 8 മിനിറ്റ് അധിക സമയം ഏറെ ആവേശം നിറഞ്ഞതായിരുന്നു. ഡെംബലെ അധിക സമയത്തിന്റെ 6 മിനിറ്റിൽ സ്കോർ ചെയ്ത് ഫ്രാൻസിന്റെ പ്രതീക്ഷകൾ വളർത്തി. അവസാന മിനിറ്റുകളിൽ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. മൂന്നാം സ്ഥാനത്തുള്ള മത്സരം ഫ്രാൻസും ഇംഗ്ലണ്ടും വലിയ താല്പര്യമില്ലാതെയാണ് കളിച്ചതെങ്കിലും മത്സരത്തിൽ പിറന്ന 10 ഗോളുകൾ കാണികൾക്ക് വിരുന്നൊരുക്കി. സക്കയുടെ ഹാട്രിക്കും എംബപ്പെ നേടിയ രണ്ട് ഗോളുകളും മത്സരത്തിന്റെ സവിശേഷതയാണ്. മത്സരത്തിലെ രണ്ട് ഗോളുകൾ എംബപ്പയെ ഗോൾഡൻ ബൂട്ടിനുള്ള യാത്രയിൽ മുന്നിലെത്തിച്ചു. 1966 ശേഷം, അതായത് ഇംഗ്ലണ്ടിന്റെ ഒരേയൊരു ലോകകപ്പ് കിരീടത്തിന് ശേഷം, മറ്റൊരു ലോകകപ്പ് മെഡൽ നേടുവാൻ 50 വർഷം ഇംഗ്ലണ്ടിനെ കാത്തിരിക്കേണ്ടി വന്നു. 2026 ലോകകപ്പ് ഫൈനൽ മത്സരം പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. ടിക്കറ്റാക്ക പാസുകളിലൂടെയും മധ്യനിരയിലെ മേൽക്കോയ്മയും മത്സരത്തിൽ സ്പെയിനിന് മുൻതൂക്കം നൽകി. പെട്ടെന്നുള്ള പ്രത്യാക്രമണത്തിൽ മെസ്സി, അൽവാരിസ്, റൊമാരിയോ തുടങ്ങിയവരുടെ സ്കോറിംഗ് മികവിലും കിരീടം നിലനിർത്താനാണ് അർജന്റീന ശ്രമിച്ചത്. എങ്കിലും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ബോൾ പൊസിഷനിലൂടെയും സ്പെയിൻ മേധാവിത്വം പുലർത്തി. വില്യംസ്, ലാമിൻ യമാൽ എന്നിവരുടെ ഇടതു വലതുവിങ്ങുകളിലൂടെയുള്ള പ്രകടനവും റോഡ്രിയുടെ മധ്യനിരയിലെ കൃത്യമായ നിയന്ത്രണവും അറ്റാക്കിങ്ങിലും ഗെയിം സെറ്റിംഗിലും ഫുൾബാക്കുകളിലും വില്യംസ്, ലാമിൻ യമാൽ എന്നിവരുടെ ഇടതു വലതുവിങ്ങുകളിലെ പ്രകടനവും റോഡ്രിയുടെ മധ്യനിരയിലെ കൃത്യമായ നിയന്ത്രണവും അറ്റാക്കിങ്ങിലും ഗെയിം സെറ്റിംഗിലും ഫുൾബാക്കുകളുടെയും ഗോൾ കീപ്പറിന്റെയും ശക്തമായ പിന്തുണയും കളം അടക്കി വാഴാൻ സ്പെയിനിനെ ഏറെ സഹായിച്ചു. 1-4-3-3 സിസ്റ്റത്തിൽ നിന്ന് അറ്റാക്കിംഗ് വേളയിൽ രണ്ട് മിഡ്ഫീൽഡേഴ്സിനെ കൂടെ സ്ട്രൈക്കേഴ്സിനോടുകൂടി ചേരുകയും ഒരു ഡിഫൻഡർ മധ്യനിരയ്ക്ക് സപ്പോർട്ട് നൽകുകയും ചെയ്യുന്ന 1-3-2-5 ഫോർമേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചത് സ്പെയിനിന്റെ ഗെയിം പ്ലാനിന്റെ പ്രത്യേകതയാണ്. മെസ്സിയെ മാർക്ക് ചെയ്യുന്ന ഡിഫൻസിലേക്ക് പെട്ടെന്നുള്ള കൌണ്ടർ അറ്റാക്ക് നടത്തി അൽവാരിസ് ഫെർണാണ്ടസ് കൂട്ടുകെട്ടിൽ ഗോൾ നേടാനുള്ള ശ്രമം സ്പെയിൻ കൃത്യമായി തടഞ്ഞു. 4-4-2 സിസ്റ്റത്തിൽ കളിച്ച അർജന്റീനയ്ക്ക് ആക്രമണത്തിൽ കൃത്യത പാലിക്കാൻ കഴിഞ്ഞില്ല. മത്സരത്തിന്റെ ഏറിയ പങ്കും സ്പാനിഷ് സ്ട്രൈക്കേഴ്സും അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസും തമ്മിലായിരുന്നു. 170 മിനിറ്റ് നീണ്ടുനിന്ന മത്സരത്തിൽ സ്പെയിൻ 20 തവണ മാർട്ടിനസിന്റെ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചു. അതിൽ 15 24 നീളവും 8 ഉയരവുമുള്ള ഗോൾ പോസ്റ്റിലേക്ക് തന്നെ ലക്ഷ്യം വെച്ചു. അതിൽ 14 മാർട്ടിനസെ മനോഹരമായി രക്ഷപ്പെടുത്തുകയും 1 മാത്രം മാർട്ടിനസിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ലാമിൻ യമാൽ എടുത്ത ഫ്രീ കിക്ക് മാർട്ടിനസ് ഇടതുവശത്തേക്ക് പറന്ന് രക്ഷപ്പെടുത്തിയത് ഈ ലോകകപ്പിലെ മികച്ച രക്ഷപ്പെടുത്തലുകളിൽ

0: ഒന്നായിരുന്നു. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ സ്പെയിനിനെ മുന്നിലെത്തിച്ചു. ഇടതുവിങ്ങിൽ നിന്നും വില്യംസ് നടത്തിയ മനോഹരമായ ഡ്രിബ്ലിംഗിന് ശേഷം നൽകിയ മൈനസ് പാസ് ടോറസ് പോസ്റ്റിന്റെ മുകൾ തട്ടിലേക്ക് അടിച്ചു കയറ്റി. സ്പാനിഷ് ഗോൾവേട്ടയ്ക്ക് വൻമതിലായി നിലകൊണ്ട മാർട്ടിനസിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. തുടർന്ന് ഏതു നിമിഷവും ഗോൾ നേടുമെന്ന് കരുതിയ ചില നീക്കങ്ങൾ അർജന്റീന നടത്തി. ഫെർണാണ്ടസ് രണ്ടാമത്തെ യെല്ലോ കാർഡിനെ തുടർന്ന് റെഡ് കാർഡ് കണ്ടു പുറത്തായതും അർജന്റീനയ്ക്ക് തിരിച്ചടിയായി. സ്പെയിൻ നേടിയ ഒരു ഗോൾ നിഷേധിച്ചതിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. അധിക സമയം പൂർത്തീകരിക്കുന്നതിന് ലോങ് വിസിൽ സ്ലൊവേനിയൻ റഫറി സ്ലാവോ ക്വിൻസിക് മുഴക്കിയപ്പോൾ 2010 ശേഷം സ്പെയിൻ ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടു. ചരിത്രത്തിൽ സ്പെയിൻ രണ്ടു തവണയാണ് ലോകകപ്പ് ഫൈനൽ കളിച്ചത്. രണ്ടു തവണകളും തമ്മിൽ സമാനതകൾ ഏറെയുണ്ട്. 2010 സൗത്ത് ആഫ്രിക്കയിലാണ് ആദ്യമായി ഫൈനൽ കളിച്ചത്. അന്ന് നെതർലൻഡ്സിനെ 1-0 പരാജയപ്പെടുത്തി. ഇനിയസ്റ്റ അധിക സമയത്തിന്റെ 116 മിനിറ്റിൽ വിജയഗോൾ നേടി. ഇത്തവണയും സ്പെയിനിന്റെ വിജയം 1-0. 2010 റെഡ് കാർഡ് ഇല്ലായിരുന്നു എന്ന് വരികിലും 14 മഞ്ഞ കാർഡുകൾ റഫറി ഹോവാർഡ് വെബ് പുറത്തെടുത്തു. ഒരെണ്ണം വേണമെങ്കിൽ റെഡ് കാർഡ് കൊടുക്കാമായിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് പ്രസ്താവിച്ചു. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ റോഡ്രിയും ടോപ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബപ്പയ്ക്കും മികച്ച ഗോൾ കീപ്പറിനുള്ള ഗോൾഡൻ ഗ്ലൌ യുനൈ സിമോണിനും മികച്ച യുവതാരത്തിനുള്ള യങ് പ്ലെയർ അവാർഡ് ഗുബാർസിയും കരസ്ഥമാക്കി. മികച്ച ഗോൾ കീപ്പറെ ക്ലീൻഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തുവെങ്കിലും എമിലിയാനോ മാർട്ടിനസിന്റെ പ്രകടനം മറക്കുവാൻ സാധിക്കുന്നതല്ല. ലോകകപ്പിലെ നവാഗതരായ കേപ് വെർദെയുടെ പ്രകടനം എടുത്തു പറയത്തക്കതാണ്. വരും വർഷങ്ങളിൽ അവർ കൂടുതൽ ശക്തി തെളിയിക്കും എന്നതിൽ സംശയമില്ല. നോർവേയുടെയും എർലിംഗ് ഹാലൻഡിന്റെയും പ്രകടനവും ഏറെ പ്രശംസിക്കപ്പെട്ടു. അതോടൊപ്പം മെക്സിക്കോ ഗോൾ കീപ്പർ ഒച്ചാവ, നെയ്മർ, ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവർ അടുത്ത ലോകകപ്പിൽ കളിക്കുമെന്ന് പ്രതീക്ഷയില്ല. ഇവരുടെ അസാന്നിധ്യം സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിലായി 2030 നടക്കുന്ന അടുത്ത ലോകകപ്പിന്റെ ഒരു നഷ്ടമായിരിക്കും. കായിക പ്രേമികൾ മുഴുവനും ഉറങ്ങാതിരുന്ന ജൂലൈ 20 ആദ്യയാമങ്ങളിൽ തിരുവല്ലയും ഉണർന്നിരുന്നു. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിലും KSRTC കോർണറിലും അബുദാബി ടർഫിലും വലിയ സ്ക്രീനുകൾ ഒരുക്കി മത്സരം വീക്ഷിക്കുവാൻ അവസരം ലഭിച്ചു. അതിന് അവസരമൊരുക്കിയ തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, ജോയി ആലുക്കാസ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ, DYFI നേതാക്കൾ, വിവിധ ക്ലബ്ബുകൾ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. ഫുട്ബോൾ ഒരു വികാരമാണെന്ന് തെളിയിച്ച എല്ലാവർക്കും റേഡിയോ മാക്ഫാസ്റ്റിന്റെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് 90.4 എല്ലാ ശ്രോതാക്കളോടും സ്നേഹപൂർവ്വം വിട ചൊല്ലുന്നു. ഇനി വീണ്ടും കായിക വിശകലനവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.
1: ഈ ആഴ്ചയിലെ മത്സരങ്ങളുടെ സമഗ്ര വിശകലനവുമായി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് വർഗീസ് ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇതോടെ ഗോൾ വലയത്തിനപ്പുറം എന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
2: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്
3: സോറി മുത്തച്ഛാ, എനിക്കെന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
2: നീ കല്യാണത്തില് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
6: സീറോ ഡെലിവറി
7: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
8: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
7: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
8: ഫോൺ 7012-58-6661.
7: സീറോ ഡെലിവറി. എവറിഥിംഗ് സ്റ്റാർട്ട് ഫ്രം സീറോ.
8: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
9: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: എനിക്കന്നൊരു കല്യാണമുണ്ട് എം ജി റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതേ, മുത്തച്ഛനും വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജിൽ ബി സി എ ഓണേഴ്സ് കോഴ്സിൽ ജനറൽ SC ST വിഭാഗത്തിലായി സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ മാസം 27 മുൻപ് കോളേജ് അഡ്മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400982422. മാക് ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.
5: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
4: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ നമ്മള് രുചിക്കൊപ്പം ആരോഗ്യം കൂടി ചേർക്കാൻ പോവാണ്. ഈ മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ നമ്മളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്ക് ദഹനം കുറച്ചും കൂടി എളുപ്പമാക്കാനും പിന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കും. ചെറുപയർ, വൻപയർ, മുതിര, കടല, ഉലുവ ഇതൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നത് നല്ല രീതി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുളപ്പിച്ച പയർവർഗ്ഗങ്ങളുടെ കറികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപ്പേരികളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടവുമാണ്. അത് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. എന്നാൽ പലരും ടേസ്റ്റിന്റെ പിറകെ പോകുന്നത് കൊണ്ട് അത് അത്ര അങ്ങോട്ട് കാര്യമാക്കത്തുമില്ല. പക്ഷെ ഹെൽത്തി ആയിട്ട് നമുക്ക് ശരീരം അങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ നിർബന്ധമുള്ളവര് ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇത്തരം മുളപ്പിച്ച പയർവർഗ്ഗങ്ങളൊക്കെ കടകളിൽ വാങ്ങാൻ സുലഭമായിട്ട് കിട്ടുമെങ്കിലും പണ്ട് കാലത്ത് ഇത്തരം കറികളുടെ തയ്യാറെടുപ്പ് ഈ പറഞ്ഞിട്ടുള്ള മുളപ്പിക്കൽ പ്രക്രിയയുമായിട്ട് 2 ദിവസം മുൻപേ തന്നെ തുടങ്ങും. ഒരു രാത്രി മുഴുവനും കുതിർത്ത പയർ പിറ്റേന്ന് പകൽ മുഴുവൻ ഒരു തുണിയിൽ കെട്ടി വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കും. എന്നിട്ട് അന്ന് രാത്രി വീണ്ടും വെള്ളത്തിൽ കുതിർക്കും. പിറ്റേന്ന് നന്നായി മുള പൊട്ടിയ പോഷക ഗുണങ്ങൾ നിറഞ്ഞ പയർവർഗ്ഗങ്ങൾ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ചെറുപയറാണ് കൂടുതലും എല്ലാവരുടെയും ഇടയിൽ പ്രചാരത്തിലുള്ളത്. എങ്കിലും മുളപ്പിച്ച വൻപയർ, അമരപ്പയർ പോലുള്ളവ പിറ്റേന്ന് ഓരോന്നായിട്ട് തൊലി ഒളിച്ചെടുത്തിട്ട് അമ്പട്ട് എന്നുള്ള ഒരു കറിയും വെക്കും. അത് ഈ കൊങ്കണീസിന്റെ ഇടയിലാണ് കൂടുതൽ ആ ഒരു കറി വെക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ചോറിനൊപ്പം ഒഴിച്ച കറിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് 2.5 കപ്പ് മുളപ്പിച്ച ചെറുപയർ എടുക്കണം, 1/2 കിലോ വെള്ളരിക്ക, 2 കപ്പ് തേങ്ങ, 10-12 വറ്റൽ മുളക്, വാളൻപുളി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ, 2 വലിയ സവാള, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ മുളപ്പിച്ച ചെറുപയർ 2.5 കപ്പ് ഈ പറഞ്ഞ രീതിയിൽ മുളപ്പിച്ചെടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. 1/2 കിലോ വെള്ളരിക്ക, 2 കപ്പ് തേങ്ങ, 10-12 വറ്റൽ മുളക്, ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി, 2 വലിയ സവാള, വെളിച്ചെണ്ണ, പിന്നെ ഉപ്പ്. ആദ്യം വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചതുര കഷ്ണങ്ങളാക്കുക. എന്നിട്ട് ഈ മുളപ്പിച്ച ചെറുപയറും വെള്ളരിക്കയും ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവാനായിട്ട് വെക്കുക. അപ്പൊ അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് വേവാനായിട്ട് പാകം ചെയ്യാനായിട്ട് വെക്കണം. ഒരു 1/4 വേവാവുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം ഉപ്പ് ചേർക്കേണ്ട, ഒരു 1/4 വേവാവുന്ന സമയത്ത് ഉപ്പ് ചേർത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് വറ്റൽ മുളക് അതിലേക്ക് ചേർത്തിട്ട് ഈ വറ്റൽ മുളക് ചുവന്ന കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി തേങ്ങയും വറ്റൽ മുളകും പുളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ വെന്ത് വന്ന പയർക്കൂട്ടിലേക്ക് ഈ അരപ്പ് ചേർത്തിളക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ ആവശ്യത്തിന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വീണ്ടും അടുത്ത സവാള ഉണ്ടല്ലോ, നമ്മൾ ഒരെണ്ണല്ലേ എടുത്തിട്ടുള്ളൂ, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇത് കറിയുടെ മീതെ ഒന്ന് താളിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള ഒരു കറി തയ്യാറ്. ഇതിന് അമ്പട്ടെന്നാണ് പേര് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ ഇടയിൽ അത് കുറവാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ലത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുളിയുണ്ട്, പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ വച്ചൽ മുളകൊക്കെ വറുത്ത് അരയ്ക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു ടേസ്റ്റും ഉണ്ട്. തേങ്ങ വറക്കേണ്ട ആവശ്യമില്ല, ഈ പറഞ്ഞിട്ടുള്ള വറ്റൽ മുളക് മാത്രം വറുത്തിട്ട് പിന്നെ അതിലേക്ക് തേങ്ങയും പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അതാണ് നമ്മൾ വെന്ത് വന്ന പയർക്കൂട്ടിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ താളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കടുകൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ വെറുതെ സവാള ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഇതിന്റെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് മുളപ്പിച്ച സാധനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പോഷക ഗുണങ്ങളായിരിക്കും. അപ്പൊ ഇത് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. കൊച്ചുകുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്കൂളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മുളപ്പിച്ച സാധനങ്ങളൊക്കെ അവർ കഴിക്കുമല്ലോ. പിന്നെ അതുമല്ല, ഈ മുളപ്പിച്ച പയറുകൊണ്ട് തോരൻ ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ്. ചെറുപയറൊക്കെ കൊണ്ട് മുളപ്പിച്ച സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതും അല്ലാണ്ട് ഉണ്ടാക്കുന്നതും തമ്മിൽ നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഈ മുളപ്പിച്ച ചെറുപയറൊക്കെ തോരൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ നമുക്കിങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കാർ ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: ജോസ്കോ ജുവലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജുവല്ലേഴ്സ്.
5: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
6: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: കാർ ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തി.

0: ഇരിക്കും.
1: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
2: സമയം

അടുക്കളയിൽ അമ്മ കറി വെക്കാൻ നേരത്ത് തേങ്ങയൊക്കെ പൊട്ടിക്കാറില്ലേ, അപ്പോ അതിൽ വരുന്ന തേങ്ങാ വെള്ളം എന്താ ചെയ്യാറ്? സാധാരണ കുടിക്കോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യോ? എങ്കിലേ ഇനി മുതല് തേങ്ങ അമ്മ പൊട്ടിക്കുമ്പോ ആ തേങ്ങാ വെള്ളം ഇങ്ങനെ മേടിച്ചെടുത്തോ. നമുക്ക് ഇത് വെച്ചൊരു സൂത്രപ്പണിയുണ്ട്, എന്താണെന്നല്ലേ പറഞ്ഞു തരാം. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മുടെ മുഖത്തിന് തിളക്കം കൊണ്ടുവരാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴിയാണ് ഈ തേങ്ങാ വെള്ളം. യാതൊരുവിധ ചെലവും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ തേങ്ങാ വെള്ളം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം എടുക്കേണ്ടത് കടലമാവാണ്. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ആഡ് ചെയ്യുക. ഇതിലേക്ക് ഇതൊരു കുഴമ്പ് പരുവത്തിന് നനച്ചെടുക്കാൻ പാകത്തിന് തേങ്ങാ വെള്ളം ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആകാനും അതുപോലെ തന്നെ ഒരു തിളക്കമൊക്കെ ലഭിക്കാനായിട്ടും സഹായിക്കും. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് മടിയാണെങ്കിൽ വെറുതെ തേങ്ങാ വെള്ളം എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് തേങ്ങാ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക. ഒരുപാടൊന്നും വേണമെന്നില്ല, കുറച്ച് മതി. ഒരു കൈ അളവിലെങ്കിലും തേങ്ങാ വെള്ളം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, എല്ലാ ദിവസവും തേങ്ങാ വെള്ളം ഒന്നും കിട്ടത്തില്ലെങ്കിൽ വേറൊരു പരിപാടി ഉണ്ട്. അതായത് നമ്മളിപ്പോ ഐസ് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന ട്യൂബ് ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ഓൺലൈനിലൊക്കെ ആണെങ്കിലും വളരെ തുച്ഛമായ വിലയിൽ ഇത് മേടിക്കാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് തേങ്ങാ വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഫ്രീസ് ചെയ്യുക. ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് തിളങ്ങാനും അതുപോലെ തന്നെ ഒന്ന് ബ്രൈറ്റ് ആകാനും സഹായിക്കും. ഇതുകൊണ്ട് കഴിഞ്ഞില്ല, തേങ്ങാ വെള്ളം മാത്രമല്ല കേട്ടോ, തേങ്ങാപ്പാലും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. തേങ്ങാപ്പാലും മഞ്ഞളും ചേർത്ത് ചാലിച്ചിട്ട് ഇളം തീയിൽ വെച്ച് ചൂടാക്കുകയാണെങ്കിൽ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമല്ലോ, അതായത് ഉരുക്കെണ്ണ. അതിൽ മഞ്ഞളും കൂടി ചേർത്തു വന്ന് മാത്രം ഇതെടുത്ത് ഒരു ടിന്നിലാക്കി മാറ്റി വെക്കുക. ശേഷം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആകാനായിട്ട് സഹായിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ, ചർമ്മം തിളങ്ങാനായിട്ട് തേങ്ങയും തേങ്ങാവെള്ളമൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഇന്ന് ചമയത്തിലൂടെ പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേ റേഡിയോ മാക് ഫാസ്റ്റ് 90.4.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കും.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മോനെ, ഓഗസ്റ്റ് 2-ന് എന്നെ ഒന്ന്.
3: സോറി മുത്തച്ഛ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
2: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
4: അതേ, മുത്തച്ഛന് വരുന്നുണ്ടോ?
2: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2-ന് രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: Radio Macfast 90.4 Time Check
1: 9 o'clock.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള PRP ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
0: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: മോനെ, ഓഗസ്റ്റ് 2 ഒന്ന്
2: സോറി മുത്തച്ഛ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് MG റോഡിൽ.
1: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
3: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
1: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
4: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
5: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
4: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
0: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 10 o'clock.
3: കാർ, ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
4: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
3: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം എം ജി റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
5: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
7: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: മോനെ, ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
5: സോറി മുത്തച്ഛ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
4: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
6: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
4: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
7: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
8: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
9: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. RJ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
10: ഗുഡ് ഈവനിങ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു RJ അമൃത കാർത്തിക. നമ്മുടെ അല്ലെങ്കിൽ ചിലരുടെയെങ്കിലും വീടുകളിൽ ഒരു പെട്ടി കാണും. പെട്ടി മരം കൊണ്ടുള്ള, തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വരും. അതിനുള്ളിൽ സ്വർണമോ പണമോ ഒന്നും ആയിരിക്കില്ല പലപ്പോഴും. പഴയ രസീതുകൾ, വിവാഹക്കുറികൾ, ആരോ അയച്ച ആശംസ കാർഡ്, കുറച്ച് നാണയങ്ങൾ, ഇനി ഉപയോഗിക്കാത്ത ഒരു വാച്ച്. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ അധ്യായത്തിൽ നിന്നുമുള്ള ചെറിയ ചെറിയ ഓർമ്മകൾ. ആ പെട്ടി തുറക്കുമ്പോൾ സാധനങ്ങളല്ല ശരിക്കും പുറത്തു വന്നിരുന്നത്, ഒരു കാലഘട്ടം മുഴുവനായിരുന്നു. ഇന്ന് നമ്മുടെ വീടുകളൊക്കെ പലതും വലുതായി, അലമാരകൾ മാറി. പക്ഷെ അങ്ങനെ ഒരു പെട്ടി തുറക്കുന്ന അനുഭവം ഇന്നും നമ്മുടെ മനസ്സിൽ എവിടെയുണ്ടല്ലേ? ഒരു ആകാംക്ഷയാണ് അതിങ്ങനെ തുറക്കാനായിട്ടൊക്കെ.

ഒരു കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളിലും സ്വന്തം പേരെഴുതി വെക്കുമായിരുന്നു അല്ലേ? കുടയുടെ കൈപ്പിടിയിലും സ്റ്റീൽ ടിഫിൻ ബോക്സിലും വെള്ളക്കുപ്പിയിലും ചിലപ്പോൾ പേനയുടെ മുകളിലുമൊക്കെ ആരെങ്കിലും എടുത്തു പോകാതിരിക്കാനായിരുന്നു ഈ ഒരു വിദ്യ. പക്ഷെ ഇന്ന് ആ പേരെഴുതിയ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. അവ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, പഴകിയിട്ടുണ്ടാകാം. എന്നാലും സ്വന്തം കൈയെഴുത്തിൽ എഴുതിയ ആ പേര് ഇന്നും ഓർമ്മയുടെ ഒരു മൂലയിൽ വ്യക്തമായി കാണാം. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓർമ്മകൾ എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ചാൽ, ഒന്ന് ചിന്തിച്ചാൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും.

മറ്റൊരു കാര്യം, ഈ പഴയ വീടുകളിലെ ഒരു മേൽത്തട്ടോ തട്ടിൻ പുറമോ ഒക്കെ ഉണ്ടായിരുന്നു. അധികം നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിക്കും. വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ ആരെങ്കിലും അവിടെ കയറാറുള്ളൂ. പക്ഷെ ഓരോ തവണയും അവിടെ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ഒരു പഴയ പാവയും ഒരു പൊട്ടിയ കളിപ്പാട്ടും ഒരു പഴയ ബാഗും ഒക്കെ കൂടെ ഇങ്ങ് ഇറങ്ങി വരും. എത്ര വർഷം കഴിഞ്ഞാലും ആ സാധനങ്ങൾ പൊടി പിടിച്ചിരിക്കും. പക്ഷേ അവയോടൊപ്പമുള്ള ഓർമ്മകൾക്ക് ഒരിക്കലും ഒരിക്കലും പൊടി പിടിക്കില്ല.

മറ്റൊരോർമ്മ, പഴയ ഹോട്ടൽ ഗ്ലാസ്. ഈ ചായ കുടിക്കാൻ പോയാൽ കിട്ടുന്ന ആ കട്ടിയുള്ള ഗ്ലാസ് ഓർമ്മയുണ്ടോ? അതിൽ കിട്ടുന്ന നാരങ്ങ വെള്ളത്തിനും ചായക്കും ഇന്നത്തെ വില കൂടിയ കപ്പുകളിലെ രുചി ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ മനോഹരമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഗ്ലാസ് മേശയിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ശബ്ദം ഉണ്ടല്ലോ, പിന്നെ കൂടെ ഇരുന്നവരുടെ സംഭാഷണം, സമയം നോക്കാതെ ഇരുന്ന ആ നിമിഷങ്ങൾ. ചിലപ്പോൾ ഒരു ഗ്ലാസ് ചായയുടെ വിലയേക്കാൾ വിലയുള്ളത് അതിനൊപ്പം ചെലവഴിച്ച സമയത്തിനായിരുന്നു അല്ലെ? എത്ര എത്ര കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നത്. ചിലപ്പോൾ പറഞ്ഞങ്ങ് പോകുന്നതോ അല്ലെങ്കിൽ എന്നോ വിട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇത്. എന്നാലും ഇന്നിതാ ഇതുപോലെ പറയുമ്പോൾ, ആലോചിക്കുമ്പോൾ അതൊക്കെ എത്രത്തോളം രസകരമായിരുന്നു എന്നുള്ളത് ചിന്തിക്കുകയാണ്.

അതുപോലെ നമുക്ക് കിട്ടുന്ന ചില സമ്മാനങ്ങളുണ്ട്, നാളുകളോളം സൂക്ഷിക്കുന്ന ചില സമ്മാനങ്ങൾ. ചിലർ അതിലെ റിബൺ പോലും അഴിച്ചു കളയില്ല. ചില പുസ്തകങ്ങളില് വിത്ത് ലവ് എന്നെഴുതിയിരുന്ന കൈയെഴുത്ത് ഇന്നും മാഞ്ഞിട്ടുണ്ടാവില്ല. സമ്മാനം വിലകൊണ്ടല്ല ഓർമ്മയായത്, അത് തന്ന ആളുടെ മനസ്സുകൊണ്ടാണല്ലേ. ഇന്ന് പല സമ്മാനങ്ങളും മാറിപ്പോയി, ഉപയോഗിച്ച് തീർന്നു. പക്ഷേ ചില ചെറിയ സമ്മാനങ്ങൾ ഇന്നും ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മകളായി മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഓടിയെത്തുകയാണ്. പക്ഷേ ഇങ്ങനെ ഓർമ്മകൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന് നമ്മുടെ സമയവും പോയതറിഞ്ഞില്ല. ഇന്ന് സ്വീറ്റ് ഡ്രീംസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇത്രയും ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് സ്വീറ്റ് ഡ്രീംസിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.

റേഡിയോ മാറ്റ്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.